ശിവതമാണ് സ്വസ്ഥാരംഗമാവോയക്ഷയാ ഇൽമത ആവോ ജനയസാധന ശാന്താ ജാവേ ശാന്താ ജനൂ സമേതോ അന്തരക്ഷം ജാ

0: Om Namah Shivaya. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thirunariya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. ഓം നമ ശിവായ.
1: ഞാൻ ഉണ്ട് എന്നുള്ളത് അറിയാം, കൊച്ചു കുട്ടികൾക്ക് അറിയാം. ഒരിക്കലൊരു കുട്ടികളുടെ സ്കൂളിൽ വെച്ചിട്ട് ചോദിച്ചപ്പോ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു എക്സ്പീരിയൻസ്, അനുഭൂതി, എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. എങ്ങനെ ഞാൻ ഉണ്ടെന്ന് അറിയാം? എക്സ്പീരിയൻസ്, അനുഭവം. അനുഭവം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ മാത്രം സ്വഭാവമാണ്, സ്വരൂപമാണ്. കേവലാനുഭവം എന്നൊക്കെ ഭാഗവതം പറയും. കേവലാനുഭവം, അനുഭവിക്കുക, തന്റെ ഉണ്മ അനുഭവിക്കുക എന്നുള്ളത് ബ്രഹ്മത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഈ മൈക്കിന് താൻ മൈക്കാണെന്നോ താൻ ഉണ്ടെന്നോ അറിയില്ല, ഈ ബെഞ്ചിന് അറിയില്ല, പക്ഷെ എനിക്കറിയാം ഞാനുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളുണ്ട്. പക്ഷെ ആ ഉണ്ട് എന്നുള്ള അനുഭവം എനിക്ക് എന്റെ അസ്തിത്വം മാത്രമാണ്. നാമരൂപങ്ങളില്ല അതിന്, ശബ്ദമില്ല അതിന്, സ്പർശമില്ല, ഗന്ധമില്ല, കേവലമായ ഉണ്മ അല്ലേ? ഇത് ബുദ്ധിക്ക് തെളിഞ്ഞില്ലേ? ബുദ്ധിക്ക് തെളിഞ്ഞില്ലേ? ഇത് ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ ഉണ്മയി മാത്രമായിട്ടൊന്ന് നിന്നു നോക്കുക. ഇതാണ് ധ്യാനം. ഈ വളരെ വിഷമമായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഓരോ പരാജയവും വിജയമാണ്, ഓരോ പരാജയവും വിജയമാണ്. പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ശരീരം, മനസ്സ്, ബുദ്ധി ഇതിനെയൊക്കെ തെളിച്ചു മാറ്റിയാൽ ആ ഉണ്മ ഭാസിക്കും. ഇപ്പൊ നമ്മൾ ഒന്നുമില്ലെങ്കിലും ഇപ്പൊ പുതിയ സാധനമൊന്നും തുടങ്ങണ്ട, നാമം ജപിക്കണവരായിരിക്കും അധികം പേരും. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുമ്പോ മനസ്സിന് നല്ല ശാന്തി, ശാന്തിയായിട്ടിരിക്കുമ്പോ ആ ജപിക്കണ മാല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ശാന്തിയിൽ ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് ചുമ്മാ ഇരിക്കുക, ഒരു വിചാരം ഉണ്ടാക്കാതെ, പുതിയൊരു വിചാരം പൊന്തി വരാൻ അനുവദിക്കാതെ, ജപം പോലും പൊന്തി വരാൻ അനുവദിക്കാതെ, ഇത്രയും നേരം ജപിച്ച ഞാൻ ആരാണ്, ഈ ജപം ചെയ്ത ഞാൻ ആരാണ്, ഈ ജപം ചെയ്ത ഞാൻ ആരാണ്, എന്തെങ്കിലും വിചാരം പൊന്തി വന്നാൽ ഉടനെ ഈ വിചാരം ആർക്ക് പൊന്തി വരണം? വിചാരമേ പൊന്തി വന്നിട്ടില്ലെങ്കിൽ കർമാതി ശിരിതിന്തി ശുമ്മാ അമർന്തിരുക്ക്, യാതൊരുവിധ കർമ്മചലനമില്ലാതെ. ഇനിയിപ്പോ കർമ്മചലനം ഉള്ളുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ നോക്കുക, ഇതാണ് സൃഷ്ടി. ഉള്ളുനിന്ന് ഒരു അർജ എന്തെങ്കിലും ജപിക്കൂ എന്ന് പറയും, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകൂ എന്ന് പറയും, മതി അടുക്കളയിലെ കാര്യമുണ്ടോ എന്ന് പറയും, എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇവിടുന്ന് എന്തോ ഒന്ന്

എനിക്ക് എന്നുള്ളതിനെ അങ്ങനെ പിടിച്ചുകൊണ്ട് ആ എനിക്ക് എന്നുള്ള ആ ശബ്ദമല്ല ആ ഭാവം എവിടുന്ന് പൊന്തുണു എന്ന് നോക്കിയാൽ മനസ്സ് അവിടെ ലയിക്കും. ആ ഞാൻ എന്നുള്ളത് എവിടുന്ന് പൊന്തുണു എന്ന് നോക്കിയാൽ മനസ്സ് അവിടെ ലയിക്കും. ഇപ്പൊ ചെയ്യാം, ഇപ്പൊ ഇത് ഇവിടുന്ന് അറിഞ്ഞിട്ട് വീട്ടിൽ പോയി ചെയ്യാനുള്ളതല്ല, ഓരോ ക്ഷണത്തിലും. ഈ അഹം പൊന്തുമ്പോ സർവവും പൊന്തി വരുന്നു, അഹങ്കാരം ലയിക്കുമ്പോ സർവം ലയിക്കുന്നു. ഭാവേ അഹമ സർവമിതം വിഭാതി ലയേ അഹമോ നൈവ വിഭാതി കിഞ്ചിത് തസ്മാത് അഹം രൂപമിതം സമസ്തം തന്മാർഗണം സർവജയായ മാർഗ. ഭഗവാൻ സദർശനത്തിൽ പറയാണ്, ഭാവേ അഹമഹ സർവമിതം വിഭാതി. അഹങ്കാരം പൊന്തുമ്പോ, അഹങ്കാരമുണ്ടോ ഇത് മുഴുവൻ കാണപ്പെടും. ചിത്തത്തിലുള്ള ഓരോ വിചാരവും അഹങ്കാരമാണ്. ഇനി ആത്മവിചാരം ചെയ്യുന്നവർക്ക് വേറെ ഒരു കുഴപ്പം, ഏ അഹങ്കാരം പൊന്തി വരുന്നത് കാണണില്ല എന്നാണ്. വേണ്ട, അഹങ്കാരം പൊന്തണ്ട, എന്ത് വിചാരം വന്നാലും അത് അഹങ്കാരമാണ്. അഹങ്കാരം പല വേഷങ്ങൾ ഇട്ടുകൊണ്ട് വരും, പല വേഷങ്ങൾ ഇട്ടുകൊണ്ട് വരും. എന്ത് ചിത്തവൃത്തികൾ പൊന്തിയാലും ചിത്തവൃത്തികളൊക്കെ തന്നെ അഹങ്കാരം തന്നെയാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാനോട് ഒരിടത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ അഹം വൃത്തിയെക്കുറിച്ച് മാത്രം പറയണത്, വേറെ വൃത്തികളെ ഗ്രഹിച്ചാലും പോരെ. ഭഗവാൻ പറഞ്ഞു, ഒരു വൃത്തിയുള്ളൂ മനസ്സിന് അഹം വൃത്തി, ഞാൻ എന്നുള്ള വൃത്തി, അത് തന്നെയാണ് പലതായി പിരിഞ്ഞു നിൽക്കണം. അപ്പൊ എല്ലാത്തിനെയും കാച്ചി കുറുക്കിയെടുത്തതാണ് ഈ അഹങ്കാരം എന്നുള്ള പേര്. ഈ അഹങ്കാരത്തിനെ ആരാഞ്ഞുകൊണ്ടേയിരുന്നാൽ ഈ ഞാൻ എന്നുള്ളത് എന്താണ്, അതിന്റെ സ്വരൂപം എന്താണെന്നുള്ള നിരന്തര വിശകലനം ഉണ്ടെങ്കിൽ, അഥവാ എന്ത് വിചാരം വന്നാലും അതിന്റെ മൂലം അന്വേഷിച്ചാൽ, ബോധത്തിൽ വെറുതെ പൊന്തി വരുന്ന നൊരയും പതയുമാണ് ഈ വിചാരങ്ങൾ. കേവല അസ്തിത്വ മാത്രമായ ബോധത്തില് പൊന്തി വരുന്ന നൊരയും പതയുമാണ് ഈ വിചാരങ്ങൾ ഇങ്ങനെ പൊന്തി വരിക. വെള്ളത്തിൽ കുമള പൊന്തണ പോലെ ഉള്ളിൽ കാണാം നമുക്കത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങള് നമ്മളിൽ കാണാം, അസ്തിത്വ മാത്രമായ എന്നിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത് കാണാം, ചിത്തവൃത്തികൾ പൊന്തണത് കാണാം, നിൽക്കുന്നത് കാണാം, അസ്തമിക്കുന്നത് കാണാം. ഈ ചിത്തവൃത്തികൾക്കൊക്കെ മൂലമോ ഞാൻ എന്നുള്ള ചിത്തവൃത്തി. ആ ഞാൻ പൊന്തുമ്പോ സർവമിതം വിഭാതി, എല്ലാം കാണപ്പെടുന്നു, നാമരൂപങ്ങളൊക്കെ കാണപ്പെടുന്നു. ലയേ അഹമോ നൈവ വിഭാതി കിഞ്ചിത്, ഈ അഹങ്കാരം ലയിക്കുമ്പോഴോ ഒന്നും അറിയപ്പെടുന്നില്ല. അഹങ്കാരം ലയിക്കുമ്പോ ഒന്നും അറിയപ്പെടുന്നില്ല. പക്ഷേ ഉറക്കത്തിലുള്ള ലയം പോരാ, ഉറക്കത്തിൽ അഹങ്കാരം പൂർണ്ണമായിട്ട് ലയിക്കണില്ല. അഹങ്കാരത്തിന്റെ സ്ഥൂലമായ രൂപമാണ് ഇവിടെ കട്ട പിടിച്ച് എന്റെ മുമ്പിൽ കാണുന്നത്. അഹങ്കാരത്തിന്റെ അല്പം ദ്രവിച്ച ഒരു രൂപമാണ് സ്വപ്നത്തിൽ കാണുന്നത്. അഹങ്കാരത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപമാണ് സുഷുപ്തി. അവിടെ ഒരു ഇരുളിന്റെ മറ, ഒരു ഇരുട്ടുണ്ട് അല്ലെ, ഇരുട്ട്. ആ ഇരുട്ട് എന്താന്ന് വെച്ചാൽ വാസനകളുടെ മുഴുവൻ രൂപമാണ് ആ ഇരുട്ട്. ജാഗ്രത അവസ്ഥയിൽ ആത്മവിചാരം കൊണ്ട് വാസന ക്ഷയിക്കും തോറും സുഷുപ്തിയിലുള്ള ഇരുട്ട് പതുക്കെ മറയും, സുഷുപ്തി അവസ്ഥയിലുള്ള ഇരുട്ടും പതുക്കെ മറഞ്ഞു പോകും. അപ്പോ ഈ അഹങ്കാരം പൊന്തുമ്പോ സർവം പൊന്തുണു, അഹങ്കാരം ലയിക്കുമ്പോ വേറെ ഒന്നും തോന്നണില്ല, നാമരൂപങ്ങളൊന്നും തോന്നുന്നില്ല. തസ്മാത് അഹം രൂപമിതം സമസ്തം, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അഹങ്കാരത്തിന്റെ വിജൃംഭണമാണ്. തന്മാർഗണം, ഈ അഹങ്കാരത്തിനെ വിചാരം ചെയ്ത് എവിടുന്ന് പൊന്തുണു എന്ന് നോക്കുക. തന്മാർഗണം തസ്യ അഹമഹാ മാർഗണം അന്വേഷണം സർവജയായ മാർഗ, ആത്മതത്വത്തിനെ അറിയാൻ, ആത്മസാമ്രാജ്യത്തിനെ അറിയാനുള്ള മാർഗം. ഈ അഹങ്കാരം എവിടുന്ന് പൊന്തുണു എന്ന് ആരായുമ്പോ അഹങ്കാരം പൊന്തിയ ഇടത്തിൽ ലയിക്കും. അത് തന്നെയാണ് ഭക്തി, അത് തന്നെയാണ് ജ്ഞാനം, അത് തന്നെയാണ് യോഗം. ഉദിക്കും ഇടത്തിൽ ഒടുങ്കും ഉപായം ഇത് കർമ്മവും ഭക്തിയും ഉന്തീപ്പറ, യോഗവും ജ്ഞാനവും ഉന്തീപ്പറ. ഭഗവാൻ ഉപദേശം ഉന്തിയാന്ന് പറയുന്നു. ഉദിക്കുമിടത്തിൽ ഒടുങ്കും ഉപായം, ഈ അഹങ്കാരം എവിടുന്ന് ഉദിക്കുന്നു അവിടെ തന്നെ ഒടുങ്കും, അടങ്ങ. ആ അടങ്ങിയിരുന്നാൽ അഹങ്കാരമില്ലാതെ ഇരിക്കുന്നതാണ് സത്യസ്ഥിതി, ആത്മസാക്ഷാത്കാരം. വിജിലന്റ് ആയിട്ടിരിക്കുന്നു, ജാഗ്രതയോടെ ഇരിക്കുന്നു, വിചാരങ്ങളൊന്നും പൊന്തി വരണില്ല. അഥവാ എന്തൊക്കെ തന്നെ വിചാരങ്ങൾ പൊന്തിയാലും അതൊന്നും വാസ്തവമല്ല എന്നുള്ള നല്ല ഉറപ്പുണ്ട്. അഹങ്കാരം ഹൃദയത്തിൽ അടങ്ങിയ ശേഷം എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ട. ഇനി വ്യവഹാര സമയത്ത് ഓഫീസിൽ പോയി ജോലി ചെയ്താൽ, എന്തൊക്കെ ചെയ്താലും, എത്ര ചിത്തവൃത്തികൾ പൊന്തിയാലും, എന്തൊക്കെ തന്നെ വന്നാലും പോയാലും ഇതൊന്നും സത്യമല്ല എന്നറിയാം. ഞാൻ എന്നുള്ളതേ ഇല്ല,
ഞാൻ എന്നൊന്നും ഉണ്ട് എന്നുള്ള ആ വിശ്വാസം ബലമായി ജ്ഞാനം കൊണ്ട് ബാധിക്കും.

0: ഭാഷിക്കും. ഞാൻ എന്നുള്ളതിന് പൊന്താനും നിൽക്കാനും ലയിക്കാനും ഏതൊരു അധിഷ്ഠാനമാണോ ഉള്ളത്, ആ അധിഷ്ഠാനമായ അഖണ്ഡബോധം മാത്രമാണ് വസ്തു. ആ അഖണ്ഡബോധത്തില് ഞാൻ എന്നുള്ള ഒരു സ്പ്യൂരിയസ് ഗ്രോത്ത്, അതിങ്ങനെ ഒരു സ്ഫൂർത്തി വിജൃംഭണം, അത് പൊന്തി വരണു, നിൽക്കണു, അസ്തമിക്കണു. പക്ഷേ ഇത് വിചാരം കൊണ്ട് ഈ അഹങ്കാരത്തിനെ മൂലത്തില് അടക്കി കണ്ടാൽ പിന്നെ അഹങ്കാരം വ്യവഹാരത്തിന് വേണ്ടി പൊന്തി വന്നാലും ഒരു കുഴപ്പമില്ല, അത് വെറും കള്ളമാണെന്നറിയാം. ഈ തത്വം നല്ലവണ്ണം തെളിഞ്ഞു തെളിഞ്ഞു വരുന്തോറും വാസനാക്ഷയം വന്നാൽ പിന്നെ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. മനസ്സ് മുഴുവൻ നിൽക്കുന്നത് ഈ വ്യക്തിത്വ വിശ്വാസത്തിലാണ്. മനസ്സിൽ ഓരോ വിചാരങ്ങളും നോക്കൂ, എന്നെ കുറിച്ചുള്ള വിചാരമാണ്. എന്ത് വിചാരത്തിന് വേണമെങ്കിൽ നോക്കിക്കോളൂ, മറ്റുള്ളവരെ കുറിച്ചാണെന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ ഉള്ളിൽ ആരാഞ്ഞു നോക്കിയാൽ കാണാം ഒക്കെ ഞാൻ എന്നെയും ആയിട്ട് ബന്ധപ്പെടാതെ ഒരു വിചാരം വരില്ല. ഈ ഞാൻ നാട്ടിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങളുടെ ദേശം. അതിപ്പോ ഈ ദേശത്തിൽ ജനിച്ചതുകൊണ്ടല്ലേ അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണില്ലല്ലോ. ഇവിടെ ഞാൻ ജനിച്ചു, ഞാൻ അവിടെയാണ് ജനിച്ചിരുന്നതെന്ന് വെച്ചാൽ അതിനു വേണ്ടി. അവസാനം ആരാഞ്ഞു നോക്കുമ്പോ എല്ലാം തന്നിൽ വന്ന് നിൽക്കും. അപ്പോ ഈ തന്നെ പിടിക്കുക, തന്റെ സ്വരൂപത്തിനെ വിശകലനം ചെയ്തറിയാം. അപ്പൊ ഞാൻ ഒരു വ്യക്തിയല്ല, സത് ചിത് ആനന്ദം. നമ്മൾ ആ വാക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കുന്നുണ്ട്, സച്ചിദാനന്ദം എന്ന് പറയും. ധാരാളം പേർക്ക് തെക്കോട്ടൊക്കെ പോയാൽ സച്ചിദാനന്ദൻ ധാരാളം പേരുണ്ടാവും, പേരുള്ളവർ. പക്ഷേ വാക്കിന്റെ അർത്ഥം എന്താ? സത് എന്ന് വെച്ചാൽ ഉമ്മ, അഹമസ്മി, ഉണ്ട് എന്നുള്ള അനുഭവം. ചിത് എന്ന് വെച്ചാൽ ബോധം, കോൺഷ്യസ്നെസ്, ഉണർവ്, അറിവ്, അതാണ് ചിത്. പിന്നെയോ ആനന്ദം, ആനന്ദം എന്ന് വെച്ചാൽ പ്രേമം, പ്രിയം. എല്ലാവർക്കും പ്രിയം അവനവനോട് തന്നെയാണ്. ഏ, എനിക്ക് ഭർത്താവിനോടാണോ പ്രിയം എന്ന് പറയും, അത് തന്റെ ഭർത്താവായതുകൊണ്ടല്ലേ. മകനോടാണോ പ്രിയം എന്ന് പറയും, തൊട്ട വീട്ടിലത്തെ കുട്ടിയോട് അത്ര പ്രിയമില്ലല്ലോ, തന്റെ കുട്ടിയായതുകൊണ്ടല്ലേ. അച്ഛന് മക്കളോടാണോ പ്രിയം, തന്റെ മക്കളായതുകൊണ്ട്. ജാതി എന്റെ ജാതി ആയതുകൊണ്ട്, ഞാൻ ജനിച്ച ജാതി ആയതുകൊണ്ട്. ഉപനിഷത്ത് പറയണത് ആത്മാവൈ പ്രേഷ്ഠതമഹാണ്, ഏറ്റവും പ്രേമത്തിന്റെ പരമകാഷ്ഠയാണ് ആത്മവസ്തു. അപ്പൊ ഇത്രയും പ്രേമം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനെ നിഷേധിക്കാൻ പാടില്ല, കണ്ടുപിടിക്കണം എന്താണ്. ഇത്രയും പ്രേമം നമുക്കുണ്ട്, അതൊന്നും തെറ്റില്ല. നമ്മൾ ഈ സ്വാർത്ഥത എന്ന് പറയുന്നത് ഒട്ടും തെറ്റില്ല, പക്ഷെ ഈ സ്വാർത്ഥതയുടെ മൂലത്തിന് അന്വേഷിക്കണം. സ്വാർത്ഥനല്ലാത്തവൻ ആരും ഇവിടെ ഇല്ല, പക്ഷെ യഥാർത്ഥത്തിൽ സ്വാർത്ഥനായാൽ അവനെ പോലെ നിസ്വാർത്ഥൻ വരെ ആരുമില്ല. യഥാർത്ഥത്തിൽ സ്വാർത്ഥനാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സ്വാർത്ഥം, സ്വ അർത്ഥമാണല്ലോ സ്വാർത്ഥം, ആ സ്വത്തിനെ കണ്ടുപിടിച്ചാൽ, ആ സ്വത്വത്തിനെ കണ്ടുപിടിച്ചാൽ, തന്റെ ഉണ്മയായ വസ്തുസ്ഥിതി കണ്ടറിഞ്ഞാൽ അവനിൽ നിന്നും അനിർവചനീയമായ ശാന്തി, ശക്തി, ആനന്ദം, ലോകത്തിന് മംഗളം യാതൊരു പരിശ്രമം കൂടാതെ പ്രസരിക്കും. യാതൊരു പരിശ്രമം കൂടാതെ തന്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞാൽ താൻ എന്നുള്ള ഈ വ്യക്തിത്വം അഹങ്കാരം പോയിട്ട് അഹങ്കാരത്തിന്റെ സ്ഥാനത്തിൽ മറ്റൊന്ന് തിളങ്ങും, മറ്റൊന്ന് ജ്വലിക്കും. അതിനെ ഈശ്വരൻ എന്ന് വിളിക്കാം, ആത്മാ എന്ന് വിളിക്കാം, ബ്രഹ്മം എന്ന് വിളിക്കാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആദ്യമേ പറഞ്ഞു പോകരുത്, അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ആഴ്ന്നു മുങ്ങ, ഉള്ളില് ആഴ്ന്നു മുങ്ങ. അപ്പോ അവിടെ ഈ അഹം ഉദിക്കാതെ ആവുമ്പോ സത്യസ്ഥിതിർ, സത്യാസ്ഥിതിർ നാഹം ഉദേതി എത്ര തച്ചോദയ സ്ഥാന ഗവേഷണേന വിനാ ന നശ്യേത് യതി തന്ന നശ്യേത് സ്വാത്മൈക്യരൂപ കഥമസ്തു നിഷ്ഠ. മനോഹരമായ ശ്ലോകം. ഇത്രയും വ്യക്തമായിട്ട് ഒരു സ്ഥലത്തും സത്യത്തിനെ നിർവചിച്ചിട്ടില്ല ഭഗവാൻ പറയണത്. ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെന്താണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് വെച്ചാൽ അഹങ്കാരം ഉദിക്കാതെ നിൽക്കുന്ന അവസ്ഥയാണ് ആത്മസാക്ഷാത്കാരം. സത്യാസ്ഥിതി ന അഹമുദേതി എത്ര എന്നുവെച്ചാൽ ഒരു വ്യക്തിത്വമില്ല, കേവല അസ്തിത്വ മാത്രമായ സ്ഥിതി. വ്യവഹാരങ്ങളൊക്കെ നടക്കണു, പലർക്കും സംശയം അതാണ്. അങ്ങനെയായാൽ വ്യവഹാരം നടക്കുമെന്ന് വെച്ചാൽ സുന്ദരമായിട്ട് നടക്കണം. ഈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊന്തണത് കൊണ്ടാണ് കുഴപ്പം. അത് അത് പൊന്താതെ ആയാൽ സുഖമായിട്ട് വ്യവഹാരം നടക്കും. അങ്ങനെ വ്യവഹാരം ചെയ്തവരാണ് ഗംഭീരമായ കർമ്മങ്ങളൊക്കെ ലോകത്തിൽ ചെയ്തിട്ടുള്ളത്. അല്പം പോലും അഹം പൊന്താതെ, പക്ഷെ നമുക്ക് വിശ്വാസം പോരാ. അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുമെന്ന് കുഴപ്പമായാലോ? അത്യാവശ്യം ഞാൻ ചില കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് അങ്ങോട്ട് വിട്ടിട്ട് കൂടുതൽ കുഴപ്പമായാലോ? വിട്ടുകൊടുക്കാൻ വയ്യ, വിട്ടുകൊടുത്തു നോക്കുക. വിട്ടുകൊടുക്കുക എന്ന് വെച്ചാൽ ഈ അഹങ്കാരത്തിനെ മൂലത്തിൽ അടക്കുക എന്നർത്ഥം. അടക്കി ഉദാസീനനായിട്ടിരുന്നാലും മഹാകർമ്മങ്ങൾ നടക്കും. അല്ലെങ്കിലും നമ്മൾ ജീവിതത്തിൽ വ്യവഹാരത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ കാണാം, നമ്മളുടെ കൈ ചൊൽപ്പടിയൊന്നുമല്ല കർമ്മങ്ങൾ നടക്കുന്നത്, അതങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. നമ്മൾ വെറുതെ വിചാരിക്കണം ഞാൻ പ്രവർത്തിച്ചത് കൊണ്ട് കിട്ടി, പ്രവർത്തിച്ചത് കൊണ്ട് കിട്ടി. പ്രവർത്തിച്ച് കുഴപ്പമുണ്ടാക്കണം, അത് വാസ്തവമാണ്. പക്ഷെ പ്രവർത്തിച്ച് വസ്തുവിനെ നേടാൻ കഴിയില്ല, പ്രവർത്തിക്കണ തന്നെ കണ്ടുപിടിച്ചാൽ പ്രവർത്തി തന്നിലൂടെ നടക്കും. പ്രവർത്തിക്കണ്ട എന്നല്ല, പ്രവർത്തിക്കണ തന്നെ അറിഞ്ഞാൽ പ്രവർത്തിക്കേണ്ടി വരില്ല, പ്രവർത്തി നടക്കും. മനസ്സിലാവണ്ടോ വ്യത്യാസം? എന്നുവെച്ചാൽ പ്രവർത്തിയേ ഇല്ലാതെ വെറുതെ ഒരിടത്ത് ഇരിക്കുമെന്നല്ല അർത്ഥം. മറ്റുള്ളവരുടെ കണ്ണില് ഗംഭീരമായിട്ട് മനോഹരമായിട്ട് വളരെ കുശലമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. പക്ഷേ ഈ അനുഭവിക്കുന്ന ആളുടെ അനുഭവത്തിൽ അല്പം പോലും പ്രവർത്തിയില്ലാതെ ഇരിക്കും. അയാളൊരു യന്ത്രം, ആ യന്ത്രത്തിലൂടെ അത്ഭുതമായ പ്രവൃത്തി നടക്കും, അത്യത്ഭുതമായ പ്രവൃത്തി നടക്കും. അതിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ ഉണ്ടാവില്ല, ഞാൻ പ്രവർത്തിക്കുന്നു എന്നൊരു വ്യക്തിത്വം ഉണ്ടാവില്ല. വ്യവഹാരത്തിന് വേണ്ടി ഞാൻ എന്നൊക്കെ പറയും, പക്ഷേ ആ ബോധത്തിൽ ആ വ്യക്തിത്വത്തിന്റെ ഒരു ദൂഷ്യവശം ഉണ്ടാവില്ല. ആഗാമി കർമ്മം ഇനി ആ ജന്മത്തിലില്ല, സഞ്ചിതം അസ്തമിച്ചു, ശരീരം പ്രാരബ്ധത്തിന് അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഈ വ്യക്തിത്വത്തിന്റെ നാമ്പ്, അതിന്റെ മൂലം, അതിന്റെ വേര് ആണ് ഈ അഹങ്കാരം. അത് ഉദിക്കാത്ത അവസ്ഥയാണ് ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയണത്. നമ്മൾ ഭക്തിയുടെ മാർഗത്തിൽ പോയാലും ഒക്കെ ഇവിടെ തന്നെ വന്നെത്തണം. അഹങ്കാരത്തിനെയും കൊണ്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകും. എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കും, ഗുരുവായൂരപ്പൻ എന്നെ പിടിച്ച് മുഴുകിക്കളെ. പിന്നെ ഗുരുവായൂരപ്പൻ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ സുഖം. പക്ഷെ ഞാനും ബാക്കി നിന്ന്, ഗുരുവായൂരപ്പനും ബാക്കി നിന്ന്, ജീവിതം മുഴുവൻ ഗുരുവായൂരിലേക്ക് പോയി വന്നുകൊണ്ട് ഇരുന്നാലും ഗുരുവായൂരപ്പൻ പറയും, ഞാൻ വിചാരിച്ച രക്ഷയൊന്നുമില്ല, നീ വാസ്തവത്തിൽ എന്തിനെ തരണമോ അതിനെ തരണില്ല. ഭഗവാനോട് പോൾ ബ്രണ്ടൻ ചോദിച്ചുവേ, ഭഗവാൻ ഷുഡ് ഐ നോട്ട് ഗിവ് അപ്പ് ഓൾ പൊസഷൻസ് എന്ന് ചോദിച്ചു. ഭഗവാൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പൊസസർ ടു പൊസഷൻസ് എന്ന് വെച്ചാൽ ഞാൻ എന്റെ വസ്തുക്കളെയൊക്കെ ഭഗവാനെ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. എല്ലാം ത്യാഗം ചെയ്യണ്ടേ? ഭഗവാൻ പറഞ്ഞു, ഈ ത്യാഗം ചെയ്യണവനെ മുഖ്യമായിട്ട് ത്യാഗം ചെയ്യണം. ത്യാഗം ചെയ്യണവനെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ കൊടുത്താൽ അത് മഹാ അപഹാരമാണ്. ത്യാഗം ചെയ്യണവൻ അവിടെത്തണം. മഹാബലി അതാണ്, ആദ്യത്തെ രണ്ടടി ഭഗവാൻ എടുത്തപ്പോ തന്റെ വസ്തുക്കളെ ഒക്കെ കൊടുത്തു. മൂന്നാമത്തെ അടി ഭഗവാൻ തൃപ്തിപ്പെട്ടില്ല, ഭഗവാൻ പറഞ്ഞു, തന്റേതൊക്കെ തന്നു, ഇപ്പൊ തന്നെ തന്നില്ലല്ലോ, തന്റെ വസ്തുക്കളെയൊക്കെ ഇപ്പൊ തന്നു. തന്നെ എവിടെ? തന്റെ വസ്തുക്കളൊന്നും തന്നതൊന്നും പോരാ, വസ്തുക്കൾ കൊടുക്കാൻ തന്റേതാണോ? അത് വെറുതെ അഭിമാനിക്കുകയല്ലേ, എന്റെ വസ്തുക്കൾ കൊടുത്തു, ഞാൻ നാളികേരം ഉടച്ചു, ഞാൻ വഴിപാട് നേർന്നു. ഈ വഴിപാട് നേർന്നിട്ട് ഈ നാളികേരം താൻ ഉണ്ടാക്കിയതാണോ? ആ നാളികേരം തന്റേതാണോ? വെറുതെ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ, മുറുക്കം ഉണ്ടാക്കാനായിട്ട് അവസാനം ആദ്യം തന്നെ മാവ് കൊണ്ടൊരു ഗണപതിയെ ഉണ്ടാക്കി വെക്കും. ആ മുറുക്കിന്റെ മാവ് കൊണ്ട് തന്നെ അവസാനം ഒരു മുറുക്കം ഉണ്ടാക്കാൻ തികഞ്ഞില്ല അത്ര. അപ്പൊ ആ ഗണപതിയുടെ മാവ് തന്നെ എടുത്തിട്ട് മുറുക്ക്, എന്നിട്ട് ആ ഗണപതിക്ക് തന്നെ നിവേദ്യം. ഇങ്ങനെയുണ്ട്. അതുപോലെ തന്നെ വെച്ചുകൊണ്ട്, തന്നെ നിലനിർത്തിക്കൊണ്ട് പൂർണ്ണമായ ശാന്തി നേടിയെടുക്കാൻ പറ്റില്ല. തന്നെ അങ്ങോട്ട് അർപ്പിച്ച, തന്നെയും കൂടെ അങ്ങോട്ട് കൊടുത്താൽ പരമമായ ശാന്തി, ഈശ്വരൻ മാത്രമുള്ള അവസ്ഥ. അവിടെയാണ് ഭഗവാൻ മഹാബലിയോട് പറയണത്, താൻ ചെയ്തത് മഹത്കർമ്മം, താൻ ഈ ചെയ്തതിന് തനിക്ക് ഞാൻ സർവസ്വവും തരുന്നുണ്ട്. മഹാബലിയോട് പറയണത് തന്റെ പുറകെ ഞാൻ നടക്കും എന്ന് വെച്ചാൽ ഇതൊക്കെ വാക്കാണ്, തന്റെ പുറകെ നടക്കും, തന്റെ ചുറ്റും ഞാൻ പ്രകാശിച്ചു നിൽക്കും, രക്ഷിഷ്യേ ത്വാമഹം വീര സാനുകം സപരിച്ഛതം. ഹേ വീര എന്നാണ് മഹാബലിയെ വിളിക്കുന്നത്. വീരൻ, വീരൻ എന്ന് പറയുന്നത് തന്നെ കൊടുത്തവൻ, തന്നെ കൊടുക്കാൻ കഴിയാത്തവൻ വീരനല്ല. തന്റെ വസ്തുക്കളെയൊക്കെ കൊടുത്തിരുന്ന കാര്യം, ഏറ്റവും വലിയ ധീരത്വം തന്നെ ഈശ്വരൻ അർപ്പിക്കലാണ്. എന്നുവെച്ചാൽ തന്നെ അർപ്പിക്കൽ എന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്തു വന്നാലും കംപ്ലൈന്റ് പറയാൻ പാടില്ല, അതാണ് അതിന്റെ ലക്ഷണം. എന്തു ദുഃഖം വരട്ടെ, എത്ര കഷ്ടം വരട്ടെ, ഗുരുവായൂരപ്പ എന്നെ ഇങ്ങനെ ചതിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ പോയി. എത്ര വലിയ ദുഃഖം വരട്ടെ, എത്ര വലിയ വിഷമം വരട്ടെ, നമ്മളെ ഭഗവാൻ ചുട്ടെരിക്കട്ടെ, കാച്ചി എടുക്കട്ടെ, എണ്ണയിലിട്ട് വറുത്തെടുക്കട്ടെ, അപ്പോഴും ഇതിനകത്ത് ഒരു അഹം പൊന്തിയില്ലെങ്കിൽ അതാണ് ശരണാഗതി. അപ്പൊ ശരണാഗതി, ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, നമ്മൾ പക്വമായോ നോക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പോഴൊന്നും ഈ അഹം ഉദിച്ചിട്ടില്ലെങ്കിൽ അത് സത്യാസ്ഥിതി. തന്നെ അങ്ങോട്ട് അർപ്പിച്ചാൽ ഭഗവാൻ പറയണത് രക്ഷിഷ്യേത്വാമഹം വീരാ സാനുകം സ പരിച്ഛദം സദാ സന്നിഹിതം. എപ്പോഴും തന്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ, അവിടെ താൻ എന്നെ കാണുകയും ചെയ്യും. സദാ ഞാൻ ചുറ്റും നിൽക്കുന്നത് തനിക്ക് അനുഭവപ്പെടും. അവിടെ താൻ എന്നൊരു വ്യക്തിത്വമില്ലാതെ പോകും തന്നെയേ കൊടുക്കുമ്പോ. അപ്പൊ താൻ എന്നുള്ളത് ഉദിക്കാത്ത അവസ്ഥിതിയാണ് സത്യസ്ഥിതി, അത് തന്നെയാണ് ശരണാഗതി, അത് തന്നെയാ ഭക്തി. അല്ലാതെ തന്നെ വെച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹം ചെയ്തു, മകള് കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലാണ്, ഇതാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. ഗുരുവായൂരപ്പൻ എന്താ പറയണമെന്ന് വെച്ചാൽ തന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ബിസിനസ് പൊളിയും, ചിലപ്പോ എല്ലാം അപകടത്തിലാവും, പ്രിയപ്പെട്ടവരൊക്കെ ഉപേക്ഷിക്കും. അപ്പോ ആ ഗുരുവായൂരപ്പ എന്നെ അനുഗ്രഹിച്ചുവല്ലോ എന്ന് പറയാൻ കഴിയുമെങ്കിൽ വാസ്തവത്തിലുള്ള അനുഗ്രഹത്തിന്റെ പാതയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഭാഗവതത്തിൽ ഈ ഗുരുവായൂരപ്പൻ തന്നെ പറയണത് യസ്യ അനുഗ്രഹമിച്ഛാമി തദ്വിശോ വിധുനോമ്യഹം, ഞാൻ ആരെ അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കണോ ആദ്യം അയാളുടെ സമ്പത്തും സമൃദ്ധിയും ഒക്കെ പറിച്ചെടുത്ത് പോപ്പറാക്കി നിർത്തും. അപ്പൊ അവനെ തന്റേതല്ലാത്ത വസ്തുക്കളൊക്കെ ഇനി അവശേഷിക്കുന്നത് എന്താ, താൻ മാത്രം. ഈ അഹങ്കാരം, ഈ അഹങ്കാരം ഉദിക്കുന്നയിടത്ത് അടങ്ങിയാൽ അവശേഷിക്കുന്നത് പൂർണ്ണ വസ്തു. ഭഗവാന്റെ അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഭഗവാൻ പുറത്തു നിന്ന് അനുഗ്രഹിക്കല്ല, ഉള്ളിൽ നിന്നുള്ള വലിയാണത്. ഉള്ളില് ഒരു മാഗ്നറ്റ്, ആ മാഗ്നറ്റ് ഈ മനസ്സിനെ അകത്തേക്ക് വലിക്കുക, മനസ്സിനെ അകത്തേക്ക്, മനസ്സാകുന്ന ഇരുമ്പിനെ, ചിത്തവൃത്തികളാകുന്ന ഇരുമ്പ് ശകലങ്ങളെ ഈ ആത്മാവാകുന്ന മാഗ്നറ്റ് ഹൃദയത്തിൽ ഇരുന്ന് ഇങ്ങനെ ആകർഷിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കണം തോന്നും, ആത്മവിചാരം ചെയ്യണം തോന്നും. അപ്പൊ നമ്മൾ വിചാരിക്കണം ഞാൻ സാധന ചെയ്യുകയാണ്, ഈ സാധന ചെയ്യണ ഞാൻ ആരാ, ഞാൻ വിചാരിച്ചാൽ ധ്യാനിക്കാൻ പറ്റുമോ, ഞാൻ വിചാരിച്ചാൽ സാധന ചെയ്യാൻ പറ്റുമോ. ആ ഉള്ളിൽ നിന്നുള്ള ഒരു ആകർഷണത്തിന് നമ്മൾ ഒരു പേര് കൊടുക്കുകയാണ് സാധന. വാസ്തവത്തിൽ സാധനയേ ഇല്ല, സാധകനേ ഇല്ല, എന്നിട്ട് വേണ്ട സാധന. സാധകനുണ്ടെങ്കിലല്ലേ സാധന. ഒരേ ഒരു വസ്തു, ആ വസ്തു അനേകമായി തോന്നുന്നു. ആ അനേകം തോന്നുന്നിടത്തോളം പുരാണങ്ങളൊക്കെ നമ്മളെ കഥ പറഞ്ഞിട്ട് അത് ഇത് നോക്ക് പറയും. വിഷ്ണു പുരാണത്തിൽ നരകമൊക്കെ വർണ്ണിച്ചു, ഭൂഗോളം ഖഗോളം ഒക്കെ വർണ്ണിച്ചു, എന്നിട്ട് അവസാനം പരാശര മുനി പറയാണ് ജ്യോതിയും ശ്രീ വിഷ്ണുഹും ഭുവനാനി വിഷ്ണുഹും, ഈ നക്ഷത്രങ്ങളൊക്കെ വിഷ്ണുവാണ്, ഈ ഭുവനങ്ങളൊക്കെ വിഷ്ണുവാണ്, ഞാൻ വർണ്ണിച്ച നരകമുണ്ടല്ലോ അത് വിഷ്ണുവാണ്, സ്വർഗമുണ്ടല്ലോ അത് വിഷ്ണുവാണ്. അപ്പൊ ഈ കാണുന്നതൊക്കെ എന്താണ്, പശ്യ ഭൂപ വിജ്ഞാന വിജൃംഭിതാനി, ജ്ഞാനസ്വരൂപമായ ആ പ്രകാശം അത് വിജൃംഭണം ചെയ്തിട്ട് നാമരൂപ പ്രപഞ്ചമായി കാണപ്പെടുകയാണ്. ആ ജ്ഞാനസ്വരൂപമായ പ്രകാശം തന്നെയാണ് വിഷ്ണു. അത് വസ്തുഭൂത, അല്ലാതെ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള വിഷ്ണു എന്ന് കരുതണ്ട, ബോധമയനായ വിഷ്ണു, ജ്ഞാനമയനായ വിഷ്ണു. ആ വിഷ്ണുവിന്റെ ഒരു ഭാവമാണ് ഈ ശംഖചക്ര കഥാപാണിയായ വിഷ്ണു. അതാണ് സാന്ദ്ര ആനന്ദ അവബോധാത്മകം എന്ന് പറഞ്ഞത്. ആ സാന്ദ്രാനന്ദ അവബോധം തന്നെയാണ് വിഷ്ണു, കോൺഷ്യസ്നെസ് അവബോധം. ആ അവബോധം തന്നെയാണ് ഉള്ള വസ്തു, അതിൽ അഹങ്കാരലേശമില്ലെങ്കിൽ ആ അവബോധം പ്രകാശിക്കുന്നു. അപ്പോ ആ അവബോധം പ്രകാശിക്കുന്ന സ്ഥിതിയാണ് ആത്മസാക്ഷാത്കാരം സത്യാസ്ഥിതി നാഹമുദേതി എത്ര. അപ്പൊ അതിലെങ്ങനെ ചെന്ന് എത്താം, തച്ചോദയ സ്ഥാന ഗവേഷണ, ഈ അഹം ഉദിക്കുന്നുണ്ടല്ലോ അതിന്റെ സ്ഥാനത്തിന് ഒന്ന് ഗവേഷണം ചെയ്യാം. പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ സ്ഥാനം, ഈ അഹങ്കാരത്തിന്റെ സ്ഥാനം, അതിനൊരു സ്ഥാനമുണ്ട്. അഹങ്കാരം ഒരു സ്ഥൂലവസ്തുവായതുകൊണ്ട് അതിനൊരു സ്ഥാനമുണ്ട്. ബ്രഹ്മത്തിന് സ്ഥാനം കൽപ്പിക്കാൻ പറ്റില്ല, അഹങ്കാരത്തിനൊരു സ്ഥാനമുണ്ട്. അത് എവിടുന്ന്? അഹങ്കാരവും പ്രാണനും ഹൃദയത്തിൽ നിന്നാണ് പൊന്തി വരുന്നത്. ശരീരത്തിന്റെ വലതുഭാഗത്ത് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കൈ ചൂണ്ടുന്ന സ്ഥാനത്ത് ലോകത്തിൽ എവിടെ ചെന്നാലും ആളുകൾ ഉടനെ ഞാൻ എന്ന് പറയുമ്പോൾ ഇങ്ങട അല്ലേ, സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ലേ. ഒരാൾ ഞാൻ എന്ന് പറഞ്ഞ് തലയിൽ തൊട്ട് കണ്ടിട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞിട്ട് മുതുകത്ത് തൊട്ട് കണ്ടിട്ടില്ല. അഹങ്കാര സ്ഥാനം ഹൃദയസ്ഥാനത്ത് നിന്നും ഈ അഹങ്കാരവും പ്രാണനും ചലിച്ചു പൊന്തുന്നു. അപ്പൊ സ്ഥാന ഗവേഷണം എന്ന് വെച്ചാൽ ഈ അഹങ്കാരത്തിനെ പതുക്കെ ഗ്രഹിച്ച് ഞാൻ എന്താണ് എന്ന് ഗ്രഹിച്ച് ഞാൻ ആരാണ് ജപിച്ചുകൊണ്ടേയിരിക്കണം എന്ന് വെച്ചാൽ ഒരു ക്ഷണനേരം നിർത്തി ജപിക്കണ ഞാൻ ആരാണ്, ഈ ജപം ചെയ്യണ ഞാൻ ആരാണ്. അപാരമായ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഈ വിഷമം ആർക്ക് വരണം? എനിക്ക് വരണം. എനിക്ക് ആ സ്ഫൂർത്തി, അഹങ്കാരത്തിന്റെ ആ പൾസേഷൻ, അതിനിങ്ങനെ ആരാഞ്ഞ് ചെല്ലുമ്പോ അത് നശിയേത്, അഹങ്കാരം നശിക്കും എന്ന് വെച്ചാൽ എന്തർത്ഥം? അഹങ്കാരം നിരന്തരമായ വിശകലനം കൊണ്ട് എവിടെ നിന്ന് പൊന്തിയോ അവിടെ അടങ്ങും. വാസനാക്ഷയം കൊണ്ട് പൂർണ്ണമായി അടങ്ങിക്കിട്ടുമ്പോ പൂർണ്ണമായ സത്യസ്ഥിതി, സത്യാസ്ഥിതി, ആ ബോധപ്രകാശം അനുഭവപ്പെടും. വിനാനശ്യേത്, ഭഗവാൻ പറയണത് ഇങ്ങനെ വിചാരം ചെയ്തിട്ടില്ലെങ്കിൽ ഈ അഹങ്കാരം നശിക്കുകയേയില്ല. അത് സൂക്ഷ്മമായും സ്ഥൂലമായും പല രൂപങ്ങൾ സ്വീകരിച്ച് സാധനയുടെ പല ദശകളിലും പല സ്ഥാനങ്ങളിലുമായിട്ടിരിക്കും. എന്നിട്ട് നമ്മളെ പല വിധത്തിലും വിഷമിപ്പിക്കും. എല്ലാ വിഷമങ്ങളും ഇയാളെ കൊണ്ടാണ്. ജനക മഹാരാജാവ് ഒരു ദിവസം പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുക, കുറെ കാലമായി വിഷമത്തിലാണ് ജനകൻ, അനേക വിധത്തിലുള്ള ടെൻഷൻ. അപ്പോ രാജാവ് പടയാളികളൊക്കെ ദൂരത്തിരുത്തിയിട്ട് പൂന്തോട്ടത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ രാജാവ് പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ച പോലെ നർത്തനം ചെയ്യാൻ തുടങ്ങി. ഉറക്കെ രാജാവ് പറയണു, എത്രേ പ്രബുദ്ധോസ്മി പ്രബുദ്ധോസ്മി ദുഷ്ടശോരോയം ആത്മന, ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ ഉണർന്നിരിക്കുന്നു. രാജാവിന് എന്ത് പറ്റിയെന്ന് വിചാരിച്ചവരൊക്കെ. ദുഷ്ടശോരോയം ആത്മന, ആത്മാവിന്റെ പ്രസാദത്തിന്, ശാന്തിയെ, ആനന്ദത്തിന് നിരന്തരം മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മഹാകള്ളനെ ഞാൻ ഇന്ന് കണ്ടുപിടിച്ചു. മനോനാമേഹ, അവന്റെ പേരാണ് മനസ്സ് അഥവാ അഹങ്കാരം. ഹന്മിയേനം, അവനെ ഞാൻ ഇന്ന് കൊല്ലണുണ്ട്. മനസാസ്മി ചിരം ഹത, ഈ അഹങ്കാരരൂപമായ മനസ്സാവുന്ന പിശാശ് എത്രയോ കാലമായി എന്നെ അല്പ അല്പ അല്പ അല്പമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, അവനെ ഞാൻ ഇന്ന് നിശേഷം നീക്കണ്ട.
1: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യ ഉപനിഷത്, സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമഃ ശിവായ.
2: അത് അനാവശ്യമായ കാര്യമാണ്. ആ ശങ്കരാചാര്യർക്ക് പറയാം ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്, അത് ദോഷമൊന്നുമില്ല. ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്ന് പറയാം, താൻ ജനിച്ച വംശം ശ്രേഷ്ഠമാണെന്ന് ആർക്കും പറയാൻ അവകാശമുണ്ട്, അതിന് ദോഷം. പക്ഷെ മറ്റൊരുത്ത നീചനം എന്ന് പറയുന്നതാണ്, അവിടെയാണ് നമുക്ക് യോജിക്കാൻ വയ്യാത്ത. ക്ഷത്രിയൻ നീചനാണെന്ന് പറയേണ്ട കാര്യമില്ല, ബ്രാഹ്മണൻ ശ്രേഷ്ഠം എന്ന് പറഞ്ഞോട്ടെ. അവനവൻ ജനിച്ച സമുദായം ശ്രേഷ്ഠമെന്ന് അഭിമാനിക്കുന്നതിന് അത്ര കേമൊന്നും ഇല്ലെങ്കിലും ദോഷമില്ല. പക്ഷെ ഇവിടെ മറിച്ച് പറയുന്നു, എന്താണ്? ഇവിടെ ഗുരു ക്ഷത്രിയനായിപ്പോയത് കൊണ്ട് ശിഷ്യനോട് മാപ്പ ചോദിക്കുന്നു, എന്തുകൊണ്ട് ശിഷ്യൻ ബ്രാഹ്മണനായോ? ഇതെന്താണ്? ആ ഉച്ചനീചത്വത്തെ വളരെ വ്യക്തമായും സാധൂകരിക്കുന്നു. അത് അനാവശ്യമായ കാര്യമാണ്, ഇത് ദോഷം ചെയ്ത കാര്യമാണെന്ന് പറയുന്നത്. അല്ല, ശങ്കരാചാര്യ ജ്ഞാനിയല്ലേ, ത്രികാലജ്ഞാനിയല്ലേ, ത്രികാലജ്ഞാനിയായി ശങ്കരാചാര്യ പറഞ്ഞതിന് നമ്മൾ സ്വീകരിക്കേണ്ട, അതിനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അലക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവിടെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അവരോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് സ്ത്രീക്ക് ഗുരുവാകാൻ അവകാശമില്ലെന്ന്. അത് സമ്മതിക്കുന്നുണ്ടോ ത്രികാലജ്ഞാനിയുടെ വാക്ക്? അത് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ഗുരുവാകാൻ പാടില്ല. അത് അംഗീകരിക്കുന്നുണ്ടോ ശങ്കരാചാര്യരുടെ വാക്കിന്? അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കണം, കാരണം എനിക്ക് സലാം പറയണം ഇവിടുന്ന് ഇറക്കി വിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ത്രികാലജ്ഞാനിയെ ശങ്കരാചാര്യരെ അങ്ങനെ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കൊള്ളാം. എഴുന്നേറ്റ് പോലെ എഴുന്നേറ്റ് നടക്കണം പുറത്തേക്ക്. ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഗുരുവല്ലേ ശങ്കരാചാര്യ പറഞ്ഞ കാര്യത്തിൽ ശങ്കരാചാര്യ എത്രയോ വലിയ ആള്, ശിവന്റെ തന്നെ അവതാരം, അങ്ങനെയുള്ള ഒരാളിനെ ഈ സ്വാമിയായിട്ടെന്ന് കുറ്റം പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ശങ്കരാചാര്യര് പറഞ്ഞു, ഞാൻ ഗീത വിശദീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പലരും ചോദിച്ചതൊക്കെ ശങ്കരാചാര്യ എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു. ശങ്കരാചാര്യ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. എന്തായാലും ആ സംശയം ഇപ്പൊ തീർന്നിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. ഇങ്ങനെയൊക്കെ ചില ഭാഗത്തുണ്ടല്ലോ, ഇപ്പൊ അത് ബോധ്യമായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. ഭരതാരണ്യ ഭാഷയത്തിൽ ശങ്കരാചാര്യ പറഞ്ഞു, ബ്രാഹ്മണനല്ലാതെ വേറെ ആർക്കും സന്യാസത്തിന് അവകാശമില്ല, സന്യാസം സ്വീകരിക്കണം. മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, ശങ്കരാചാര്യര് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ചിലർ, ശുദ്ധത കൊണ്ടാണ്. ശുദ്ധത എന്ന് വെച്ചാൽ അറിവെന്നല്ല, എന്റെ അടുത്തും വിവരമൊക്കെ ഇടും. അതുകൊണ്ടാണ് ചിലർ അങ്ങനെ പറയും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ശങ്കരാചാര്യ ഗുരുവല്ലേ. ഇപ്പൊ ശങ്കരാചാര്യ പറഞ്ഞു, അവിടെ ബ്രാഹ്മണന് മാത്രമേ സന്യസിക്കാൻ പാടുള്ളൂ. ശരി, ബ്രാഹ്മണന് സന്യസിക്കാൻ യോഗ്യനാണെന്ന് പറയുന്നതിന് ദോഷമൊന്നും പറയുന്നു. പക്ഷെ ക്ഷത്രിയാദികൾക്ക് പാടില്ലെന്ന് പറഞ്ഞു. അതിനെ ശങ്കരാചാര്യന്റെ സ്വന്തം ശിഷ്യൻ സുരേശരാചാര്യ ചോദ്യം ചെയ്തു, അത് ശരിയല്ല പറഞ്ഞു. ബ്രാഹ്മണനല്ല, കുറച്ചുകൂടെ ഒരു കൺസെഷൻ ചെയ്തു, ക്ഷത്രിയനും വൈശ്യനും വേദാധികാരമുള്ളവർക്കെല്ലാം സന്യാസമാകാം. ശങ്കരാചാര്യ പറഞ്ഞ് ശരിയല്ല എന്ന് സ്വന്തം ശിഷ്യൻ പറഞ്ഞു. ശങ്കരാചാര്യരുടെ ശുശ്രൂഷ ചെയ്ത് ശങ്കരാചാര്യയിൽ നിന്ന് വേദാന്തം പഠിച്ച സ്വന്തം ശിഷ്യൻ ശങ്കരാചാര്യ ചോദ്യം ചെയ്തു. അപ്പൊ ഇന്നത്തെ ഈ സ്വാമിയാരും എല്ലാം പറയുന്നില്ലെന്ന് നിങ്ങൾക്ക് തെറ്റ് പറയാൻ പറ്റും, എത്രയോ കാലം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ശങ്കരാചാര്യരുടെ സ്വന്തം ശിഷ്യൻ വിമർശിച്ചുകൊണ്ട് ഇക്കാര്യം. അതുകൊണ്ടാണ് ഇത് വായിച്ചിട്ട് ഞാനും പറയുന്നത് ഇത് ശരിയല്ല. അല്ല, ഇവിടെ ബാക്കി ഏതെങ്കിലും ഇന്നത്തെ ആചാര്യന്മാർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആചാര്യന്മാർ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വന്തം ശിഷ്യനെ പറയുന്നത്. സുരേശരാചാര്യ പറഞ്ഞത് ശരിയല്ല അങ്ങനെ പറഞ്ഞത്. അതെവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിക്കും. അത് അതൊക്കെ വായിച്ചു നോക്കുക. പണ്ടെന്നോട് ചോദിച്ചില്ല ഇതൊക്കെ എവിടെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ചോദിക്കാം. കാരണം ഇതൊന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിക്കാനുള്ള ധൈര്യം കിട്ടും. ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരടുത്ത് ഇതൊന്നും ഇല്ലാത്തവർ എന്ത് ചോദ്യം ചോദിക്കാം? എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, അത് ചോദിക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് ബൃഹദാരണ്യം. അതുപോലെ ഇവിടെയും എന്താണ്, ബ്രാഹ്മണന്റെ ഉത്കർഷത്തിന് വേണ്ടി മറ്റുള്ളവരെ മോശമാക്കുക, ഇത് ശങ്കരാചാര്യ ചെയ്തിട്ടുണ്ട്. അത് ശങ്കരാചാര്യ ജ്ഞാനിയാണ്, ത്രികാലജ്ഞാനിയാണ് എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് സ്വന്തം ശിഷ്യം പോലും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ അംഗീകരിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഇനിയുണ്ട് എന്റെ അവനാഴിയിൽ അസ്ത്രങ്ങൾ, അത് ഞാൻ പുറത്തെടുക്കുന്നില്ല. പതിനേഴാമത്തെ അടവ് വരെ ഇതുവരെ പറഞ്ഞോളൂ, 18-ാമത്തെ അടവ് ഇനി എന്റെ കയ്യിലുണ്ട്. ആരെങ്കിലും വരട്ടെ ചോദിക്കാൻ, അപ്പൊ പറയാം. നിങ്ങൾക്ക് ഇത്രയും മതി, പഠിച്ചവരടുത്ത് പറയാനാണ് ഞാൻ വച്ചിരിക്കുന്നത്. പഠിക്കാത്തവരടുത്ത് പറയാൻ ഇത്രയൊക്കെ മതി. ഇതുകൊണ്ട് എന്നെ സാധിക്കാം. തന്നിമിത്തം ബ്രാഹ്മണൻ ക്ഷമാപീതി ഹേതുവചനോക്യ, ബ്രാഹ്മണനോടുകൂടെ ക്ഷമ ചോദിക്കുന്നു, ഗുരു ശിഷ്യനോട് ക്ഷമ ചോദിക്കുക. ഇതെവിടെ എന്ത് കാര്യത്തിനായത്? വെറും ജാതിയുടെ പേരിൽ മാത്രം, അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനമില്ല. സംഹോവാച രാജ, ഇവിടെയൊക്കെ ഭക്ഷ്യകാരൻ ഇഷ്ടം പോലെ നിർലോഭമായി ബ്രാഹ്മണനെ പുകഴ്ത്തുന്നുണ്ടായിക്കോട്ടെ, പുകഴ്ത്തുന്നതിന് വിരോധമില്ല, പക്ഷെ ഇല്ലാത്ത കാര്യം പറയരുത്. സർവവിദ്യോ ബ്രാഹ്മണ അഭീസൻ യഥാ ഏന പ്രകാരേണ മാ മാ ഭേ ഗോതമ അവതസ്ത്വം താമേവ വിദ്യാലക്ഷണം വാചം മേ ബ്രൂഹി. ബ്രാഹ്മണ സർവവിദ് ബ്രാഹ്മണൻ സർവം അറിയുന്നവനാണ്, സർവജ്ഞനാണ്. ശ്രുതി പറയുന്നതല്ല, ഭാഷകാലം പറയുന്ന അറിവില്ലാത്തതുകൊണ്ടാണ് ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു ബ്രാഹ്മണൻ ആയതുകൊണ്ട് അവൻ സർവജ്ഞനാണ്, പിന്നെ എന്തിനാ പോയത്? ഇവിടെ ഗോതമൻ സ്വയം തന്നെ പറയുന്നു, എനിക്കറിയത്തില്ല മകനെ, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ബ്രാഹ്മണനായതുകൊണ്ട് പറയുന്നു അവൻ സർവജ്ഞനാണ് എന്ന് ആരെ കൊണ്ട് പറയിപ്പിക്കുന്നു? ക്ഷത്രിയനെ കൊണ്ട് പറയിപ്പിക്കുന്നു. ക്ഷത്രിയൻ പറഞ്ഞതായിട്ട് ഭാഷ്യകാരൻ എഴുതുന്നു, ബ്രാഹ്മണൻ സർവജ്ഞനാണ്. ഇവിടെയാണ് ഭാഷ്യകാരന്റെ ബുദ്ധി. ബ്രാഹ്മണൻ സർവജ്ഞനാണെന്ന് ബ്രാഹ്മണനല്ല പറയുന്നു, ക്ഷത്രിയൻ പറയുന്നു. ആര്? ഗുരു ശിഷ്യനോട് പറയുന്നു, നീ സർവജ്ഞനാണ്, സർവജ്ഞനായ നീ എന്റെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ശൂദ്രന്മാരെ കൊണ്ട് പറയിക്കുന്നതിൽ ശങ്കരാചാര്യർ വിജയിച്ചു. അതാണ് അറിവില്ലാത്തവനെ അറിവുള്ളവനെന്ന് പറയും. സർവവിധിയോ ബ്രാഹ്മണോ വിസൻ, അതാ ഇന്നും ശൂദ്രന്മാർ പറയുന്നു. യഥാ ഏനപ്രകാരേണ മാമേ ഗോതമ അബദ്ധ അല്ലയോ ഗേതമാ, നീ എന്നോട് ചോദിച്ചല്ലോ. ഈ ജ്ഞാനിയുടെ വാക്കുകളാണ് പറയുന്നതെന്നാ പറയുന്നത്. എന്ത് ജ്ഞാനിയുടെ വാക്കാ പറഞ്ഞത്? ഏനപ്രകാരണ ഗോതമ അവധ, നീ എന്നോട് സംസാരിച്ചൊക്കെ ജ്ഞാനിയുടെ വാക്കാണ്. ഗോതമൻ എന്താ പറഞ്ഞു? എനിക്ക് അറിവില്ലെന്നാ പറഞ്ഞു, ജ്ഞാനമുണ്ടെന്നല്ല പറഞ്ഞു. അങ്ങനെ പറഞ്ഞതായിട്ട് ഭാഷകാരൻ പറയുന്നു. താമേവ വിദ്യാലക്ഷണ മാജമ്മേ ബ്രൂഹി, ശരി ഞാൻ നിനക്ക് ആ വിദ്യ ഉപദേശിക്കാം. അജ്ഞാനാ തേന ത്വം ജാനീഹി, അതും സമ്മതിക്കുന്നു. സർവജ്ഞനാണെന്ന് പറഞ്ഞു, പിന്നെ പറയുന്നു അജ്ഞനാണ്, നിനക്കറിയാൻ വയ്യാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം അങ്ങനെയാണല്ലോ, ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കൂടുതൽ പറയേണ്ടി വരും. തത്ര അസ്ഥി വക്തവ്യം യഥാ ഏന പ്രകാരേണ എം വിദ്യ പ്രാക്തത്വ ബ്രാഹ്മണാൻ നഗച്ഛത്. ഇവിടെ ശ്രുതി പറയുന്നു, ത്വത്വ പ്രാക് പുരാ വിദ്യ ബ്രാഹ്മണാൻ നഗച്ഛത്. ഞാൻ ഉപദേശിക്കുന്ന ഈ വിദ്യ നിനക്ക് മുമ്പ് ഇത് ബ്രാഹ്മണരുടെ കയ്യിലെത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ പറഞ്ഞു സർവവിദ് ബ്രാഹ്മണ, ബ്രാഹ്മണൻ സർവജ്ഞനാണ്? ഇവിടെ ശ്രുതി പറയുന്നു, ഈ വിദ്യ, അതായത് ഗുരു പറയുകയാണ് നീ ഒരു ബ്രാഹ്മണനാണ്, നീ എന്റെ അടുത്ത് വന്നു വിദ്യ സ്വീകരിക്കുന്നതിനാണ്, നീ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഇന്നുവരെ ഈ ഞാൻ ഉപദേശിക്കുന്ന വിദ്യ ബ്രാഹ്മണരുടെ കയ്യിലെത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് ക്ഷത്ര പരമ്പരയിലൂടെയാണ്, ക്ഷത്രിയുടെ പരമ്പരയിലൂടെയാണ് ഇത് വന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നത് നമുക്കറിയാം. ഇപ്പൊ ആദിവാസികളുടെ കയ്യിൽ ചില വിദ്യകളുണ്ട്, അതൊന്നും നമുക്കറിയത്തില്ല. ഒടി അടി എന്നൊക്കെ പറയുന്ന ചില വിദ്യകളുണ്ട്, നമുക്കറിയാം, അറിയത്തില്ല. അത് അവർക്കേ അറിയാൻ പറ്റും. അതുപോലെ പഴയകാലത്ത് മനുഷ്യർ പല പല ഗോത്രങ്ങളായി കഴിഞ്ഞിരുന്നപ്പോൾ പല വിദ്യകളും ഓരോ ഗോത്രങ്ങൾക്കും അറിയാമായിരുന്നു. അത് വേറൊരാൾക്കറിയത്തില്ല. ബ്രാഹ്മണൻ അറിയാവുന്നുള്ള വിദ്യ ക്ഷത്രിയൻ അറിയണമെന്നില്ല, ക്ഷത്രിയൻ അറിയാവുന്നുള്ളത് ബ്രാഹ്മണ ഗോത്രത്തിൽപ്പെട്ടവർക്ക് അറിയണമെന്നില്ല. ഇതായിരുന്നു പഴയ രീതി. ആ പരമ്പരയിലൂടെ തന്നെ കടന്നു വന്നിരുന്നു. ചിലപ്പോൾ മനഃപൂർവ്വം ചിലർ മറ്റുള്ളവർക്ക് പറയത്തില്ല, ചിലപ്പം പരസ്പരം ഇവര് അങ്ങനെ കൂടിച്ചേരാത്തത് കൊണ്ട് വിദ്യ കൈമാറിയിരുന്നില്ല. അങ്ങനെയൊക്കെ മുമ്പ് സംഭവിച്ചിരുന്നു. അതുകൊണ്ട് അന്നുണ്ടായ ഒരു സ്വാഭാവികമായ കാര്യമാണ് പറയുന്നത്. ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ടെന്നാണ് ഇത് ക്ഷത്ര പരമ്പരയിലൂടെ വന്നതാണ്. സൂര്യൻ ഉപദേശിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ പറയുന്നു, ഇവം പരമ്പരാപ്രാപ്തം ഇമം രാജക്ഷയോ വിദുഹു. ഈ പരമ്പരാപ്രാപ്തമായി വന്ന ഈ വിദ്യ ഇത് രാജർഷിമാരുടെ കയ്യിലിരുന്നാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ അറിയില്ലാത്തവനെന്നല്ല, ബ്രാഹ്മണ ഗോത്രത്തിൽ അവർക്കറിയാവുന്ന വിദ്യകളുണ്ടായിരുന്നു, ക്ഷത്രിയ ഗോത്രത്തിൽ അവർക്കറിയാവുന്നതുണ്ടായിരുന്നു, ശൂദ്രന് അവന്റെ വിദ്യ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവരവരുടേതായ വിദ്യ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പിന്നീട് അത് കൂടിക്കലർന്നു. ചിലത് സംരക്ഷിച്ചിരിക്കും, മറ്റൊരാളുടെ കൈ പോവാതിരിക്കാം. മുമ്പ് ചിലട് പറയുന്നു ഇതെല്ലാം ബ്രാഹ്മണനാണ് സംരക്ഷിച്ചത്, എല്ലാ വിദ്യകളും അവരുടെ കയ്യിലായിരുന്നു, അവർ സംരക്ഷിച്ചത് കൊണ്ടാണ് നിലനിൽക്കുന്നത്. അതല്ല, അത് ശരിയല്ല. കാരണം ഇവിടെ ശ്രുതി തന്നെ പറയുന്നു ക്ഷത്രിയൻ സംരക്ഷിച്ചിരുന്ന വിദ്യ ഉണ്ടായിരുന്നു. ഗീതയിലും പറയുന്നു ക്ഷത്രിയനും വിദ്യകൾ സംരക്ഷിച്ചിരുന്നു. അങ്ങനെ വിദ്യയെ സംരക്ഷിച്ചു, അതുകൊണ്ട് ബ്രാഹ്മണന് പ്രത്യേകിച്ച് മേൽക്ക് വേണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് ക്ഷത്രിയൻ ദുർബലത്തിനാകത്തില്ല. അങ്ങനെ ഒരു വിദ്യ ഇവിടെ അധികാരിയാണ് ഭാഷകാരനോട് പറഞ്ഞു ദുർവൃത്തൻ. എന്തുകൊണ്ട്? അയാൾ ക്ഷത്രിയനായിരുന്നു, ക്ഷത്രിയൻ നല്ലവനാകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രാഹ്മണന്റെ മേൽക്കോയ്മ പോകും. ശ്രുതി അത് പറയുന്നത്, ശ്രുതി എല്ലാവരും അംഗീകരിക്കും. ശ്രുതി ബ്രാഹ്മണന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നുണ്ട്, ക്ഷത്രിയന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ബ്രാഹ്മണൻ തന്റെ കയ്യിലില്ലാത്ത വിദ്യ സ്വീകരിക്കുന്നതിന് ക്ഷത്രിയന്റെ അടുത്ത് പോയത്. അതിന് ബ്രാഹ്മണന്റെ രജ്ഞയൊന്നും ഉണ്ടായില്ല, അത് ശ്രുതി പറയുന്നില്ല. ഭാഷകാരൻ എന്ന് പറയും, ഉപദേശിക്കുന്നത് കൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ഇതൊക്കെ കൃത്രിമമാണ്, കൂട്ടിച്ചേർത്താണ്. ഇതെല്ലാം ശരിയല്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്നും പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും പഠിപ്പിക്കാത്ത പേരെ ആചാര്യന്മാരെ വെച്ച് പഠിക്കുക. രണ്ടു വഴിയേ ഉള്ളൂ. നഗച്ഛതി നഗതപതി നജബ്രാഹ്മണ അനയ വിദ്യ അനുശാസിതവന്ത പറയുന്നു. പുരാ വിദ്യ ബ്രാഹ്മണ നഗച്ഛതി. ഈ വിദ്യ, ഇവിടെ ഞാൻ ഉപദേശിക്കുന്ന വിദ്യ മുമ്പ് ബ്രാഹ്മണരെ പ്രാപിച്ചിട്ടില്ല. ഇത് ശ്രുതി പറയുന്ന നജബ്രാഹ്മണ അനയ വിദ്യ അനുശാസിതവന്ത. ഈ വിദ്യയിലൂടെ ബ്രാഹ്മണന്മാർ എന്താണോ ഉപദേശിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. തസ്മാത് സർവേഷ ലോകേഷു ക്ഷത്രസീവ പ്രശാസനമഭൂ. അതുകൊണ്ട് പറയാണ്, സർവലോകങ്ങളിലും ക്ഷത്രിയന്റെ പ്രശാസനമായിരുന്നു അഭൂത്. മുമ്പ് അങ്ങനെയായിരുന്നു, മുമ്പ് വിദ്യ ക്ഷത്രിയന്റെ കയ്യിലായിരുന്നു. പ്രശാസനം എന്ന് പറയുന്നതിനുള്ള ഭാഷ്യകാരം പറയുന്നു, ചുരുക്കി അത് ഈ വിദ്യ സംബന്ധിച്ച് മാത്രമാണ്. പക്ഷെ ശ്രുതി പറയുന്ന അങ്ങനെയല്ല. സർവേഷ ലോകേഷ് പറയുന്നു, എന്നാൽ സർവ മനുഷ്യരുടെ ഇടയിലും ക്ഷത്രസേവ പ്രശാസനമപ്പോൾ ക്ഷത്രിയനായിരുന്നു വിദ്യയുടെ അവകാശം, വിദ്യ ഉപദേശിച്ച ക്ഷത്രിയനായിരുന്നു. അന്ത അങ്ങനെ പറയുന്നു. ഈ വിദ്യയൊക്കെ ഇവിടെ ബ്രാഹ്മണനാണ് സംരക്ഷിച്ചതെങ്കിൽ പിന്നെ എന്തിനാ ശ്രുതി ഇങ്ങനെ പറയുന്നു? ശ്രുതിക്ക് പക്ഷപാതമുണ്ട്, ശ്രുതിക്ക് ബ്രാഹ്മണ വിദ്വേഷമുണ്ട്. അതിനല്ലോ ഉള്ള സത്യം പറയുകയാണ്. സർവേഷ ലോകേഷു ക്ഷത്രസേവ ക്ഷത്രജാതേയരേവ. അവിടെ ഭാഷകാരൻ അത് മാറ്റിയിട്ടൊന്നു മറ്റാക്കത്തില്ല. ക്ഷത്രിയ ജാതിക്കായിരുന്നു അനയാവിദ്യ പ്രശാസനം. അവിടെ ഒന്ന് ചുരുക്കി എന്താണ്? ഈ വിദ്യ എന്ന്. പക്ഷെ ശ്രുതി തന്നെ പറയുന്നത് വിദ്യ എന്നേ പറയുന്നുള്ളൂ, ഈ വിദ്യ എന്ന് പറയുന്നില്ല. അറിവ് ക്ഷത്രിയന്റെ കയ്യിലായിരുന്നു മുമ്പ്, അങ്ങനെ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ അത് അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയനെ നീചനെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞു ഈ വിദ്യ മാത്രം, പ്രശാസനം പ്രശാസ്തൃത്വം ശിഷ്യാണ് അപ്പോ ബഭൂവ. ഈ വിദ്യ സ്വീകരിക്കുന്ന ക്ഷത്രിയന്മാരെ സംബന്ധിച്ച് ഈ വിദ്യയുടെ ഗുരു ക്ഷത്രിയനായിരുന്നു എന്ന് ചുരുക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതി എന്നൊക്കെ പറയുന്നതിനൊക്കെ എത്രമാത്രം അടിസ്ഥാനമുണ്ടെന്നുള്ളത്. ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല പറയുന്നത്, ഗോത്രങ്ങൾക്കനുസരിച്ചാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ഗോത്രം, ക്ഷത്രിയൻ എന്ന് പറയുന്ന ഗോത്രം. അതിന് നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ടായിരുന്നു, അറിവുള്ളവരും അറിവില്ലാത്തവരും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഇവിടെ പറയുന്നത് ക്ഷത്രജാതി. അപ്പൊ ഈ വിദ്യയും മറ്റു ക്ഷത്രിയനുള്ള ഇതെല്ലാം ഉണ്ടായിരുന്നു. ക്ഷത്രിയനിൽ നിന്ന് ബ്രാഹ്മണനിലേക്ക് പോയി വിദ്യ, തിരിച്ച് സംഭവിച്ചിരിക്കും. ബ്രാഹ്മണനിൽ നിന്ന് ക്ഷത്രിയനിലേക്ക് വന്നു. അന്ന് ഇത്തരത്തിലുള്ള ഉച്ച നീചത്വങ്ങളൊന്നും ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ ശ്രേഷ്ഠനെന്നും ക്ഷത്രിയൻ നീചനെന്നും അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. തഥാപി അഹം ഏതാം തുഭ്യം ഭക്ഷാമി. പറയുന്നത് ഞങ്ങളുടെ പരമ്പരയിൽ ഉണ്ടാവുന്ന ഒരു വിദ്യയാണ്, എങ്കിലും നീ ഇവിടെ ഒന്നും ചോദിച്ചു ചിരംവസ. വളരെ കാലം ഇവിടെ താമസിച്ചു വിദ്യയെ നേടുന്നതിനുള്ള യോഗ്യത നേടി, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു. സർവേഷു ലോകേഷു ക്ഷത്രസൈവ പ്രശാസനം അഭൂതം എന്നുള്ളതിന് ഇന്ന് പലരും വ്യാഖ്യാനിക്കുന്നത് ഒരു കാലത്തിൽ ക്ഷത്രിയനായിരുന്നു ആധിപത്യം സർവത്തിൽ വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നീട് അതാണ് അത് ബ്രാഹ്മണിലേക്ക് പോയത് എന്ന് പറയുന്നുണ്ട് ഭാഷ്യകാരൻ. എന്തായാലും അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല, അറിവില്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല, അങ്ങനെ ആയിരുന്നു ഇല്ലേ എന്നൊന്നും ഇന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഭാഷ്യകാരൻ തന്നെ ചുരുക്കി ഈ ഒരു വിദ്യയെ സംബന്ധിച്ച് മാത്രം അവിടെ ആധിപത്യം ക്ഷത്രിയനായിരുന്നു, അത് ഇതുവരെ ബ്രാഹ്മണന് പോയിട്ടില്ല, പക്ഷെ ഞാനിപ്പോ നിനക്ക് പറഞ്ഞു തരുന്നു. സമ്പ്രദാനാത് ഊർധ്വം ബ്രാഹ്മണാനും ശരി, ഇനി ഇത് ബ്രാഹ്മണരിലും ഈ വിദ്യ എത്തിച്ചേരുന്നു. ഇതൊക്കെ സംരക്ഷിച്ചതും ഇതിന്റെയൊക്കെ അവകാശികളും ബ്രാഹ്മണര് മാത്രമാണെന്ന് പറയുന്നതിന് ശ്രുതി തന്നെ തിരുത്തുകയാണ്, അത് ശരിയല്ല. ഇത് മാത്രമല്ല എല്ലാവരിലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മണനും ക്ഷത്രിയനും മാത്രമല്ല, ആദിവാസികളിലും ഈ വിദ്യ ഉണ്ടായിരുന്നു എന്ന് ശ്രുതി തന്നെ വേറെ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതോ മയാ യദുക്തം തത് ഛന്ദം അർഹസി, അതുകൊണ്ട് മാപ്പ് യോജിക്കുന്നു, നീ എന്നോട് ക്ഷമിക്കണം. എന്തിനാ ക്ഷമിക്കുന്നു? ശ്രുതിയിലുള്ളതല്ല, ഭാഷികാരൻ പറയുകയാണ്. ഗുരു ശിഷ്യനോട് മാപ്പ് യോജിക്കുന്നു, എന്തുകൊണ്ട്? ശിഷ്യൻ ബ്രാഹ്മണനായതുകൊണ്ട്. മയാ യദുക്തം തത് ഛന്ദം, ഞാൻ പറഞ്ഞതൊക്കെ നീ ക്ഷമിക്കണം. എന്താ ഇവിടെ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടല്ലോ. ഭാഷകാരൻ പറയുന്നത് ആജ്ഞാപിച്ച ബ്രാഹ്മണനോട് നീ ഇവിടെ ദീർഘകാലം താമസിക്കണമെന്നും മറ്റും ആജ്ഞാപിച്ചത് അത് ശരിയായില്ല, അതിന് മാപ്പ് ചോദിക്കുന്നു. ഗുരു ശിഷ്യനോട് ആജ്ഞാപിച്ചാൽ പിന്നെ ഗുരു ശിഷ്യനോട് മാപ്പ് ചോദിക്കണം. അങ്ങനെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. ഇതിനാണ് ക്ഷത്രിയനേക്കാൾ മേലെയാണ് ബ്രാഹ്മണൻ. അത് ഈ ഒരു സന്ദർഭത്തിലല്ല, വേറെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലാണെങ്കിൽ അത് കുറച്ചെങ്കിലും ശോഭിച്ച, ഇവിടെ അതൊരു തരത്തിലും ചോദിക്കുന്ന കാര്യമില്ല. എന്നാലും അങ്ങനെ ചെയ്തു. ഭാവിയിൽ ഇത് വായിക്കുന്നവരെല്ലാം മണ്ടന്മാരായിരിക്കും എന്ന് കരുതിയിട്ടാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കും. മയായ ദുഃഖം തച്ഛന്തു അർഹസി, ഞാൻ പറഞ്ഞതെല്ലാം നീ ക്ഷമിക്കണം. ശ്രുതി പറഞ്ഞ അതല്ല, സർവേഷു ലോകേഷു ക്ഷത്രസീവ പ്രശാസനാഭ്യു ഇതി തസ്മൈ ഹോവാച എന്ന് പറഞ്ഞിട്ട് വിദ്യയുടെ പാരമ്പര്യത്തെയും മഹത്വത്തെയും പറഞ്ഞിട്ട് തസ്മൈ ഹോവാച അവനോട് ഉപദേശിച്ചു. ആ വിദ്യ ഉപദേശിച്ചു എന്നാണ്, ഉപാസന ഉപദേശിച്ചു എന്നാണ്. നേരത്തെ പറഞ്ഞല്ലോ, ദേവകി പുത്രായ കൃഷ്ണായ ഉവാച, ഈ വിദ്യയെ ദേവകി പുത്രനായ കൃഷ്ണൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. അത് ആ കൃഷ്ണൻ എന്ന് പറയുന്നത് ഗീതയിലെ കൃഷ്ണൻ തന്നെ എന്നുള്ള ഇതും ഒരു തെളിവായി പറയുന്നു. കാരണം കൃഷ്ണനും പറയുന്നുണ്ട് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജശയോ വിദഹു, പരമ്പരാപ്രാപ്തമായ വിദ്യ രാജർഷിമാർ അറിഞ്ഞിരുന്നു. ക്ഷത്രിയന്മാർ രാജർഷിന്നുള്ള ക്ഷത്രിയന്മാരായ ഋഷിമാരാണ്, ക്ഷത്രിയ ഗോത്രത്തിൽപ്പെട്ട ഋഷിമാരാണ്. അതാണെങ്കിൽ ഇവിടെയാണ് തന്നെ പറയുന്നത് ഈ വിദ്യ ക്ഷത്രിയ പരമ്പരയിലൂടെ ആയിരുന്നു. തസ്മിഹോവാച വിദ്യാം രാജ, അങ്ങനെ ആ ഗൗതമന് രാജാവ് വിദ്യയെ ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ടടുത്ത് അഞ്ച് ചോദ്യത്തിന് സമാധാനം പറയുന്നു. പഞ്ചാഗ്നി വിദ്യയും ഉപാസനയും ഉപദേശിക്കുന്നു. അപ്പൊ ഇത് ഞാനിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചാലും ബുദ്ധിമുട്ട് വിചാരിക്കരുത്, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പെശവുണ്ടെങ്കിൽ എന്നെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിനും ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, അതിലും വിരോധമൊന്നുമില്ല. പക്ഷെ അതിന് തയ്യാറായി വരണം എന്ന് മാത്രം.
3: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃശിവായ.

ബ്രഹ്മവാദിനാവദന്തിതത്വേനേതമാനോധർവസ്തോമേനേതമന്തരിഷന്തി പ്രാണാഗസ്തസ്യാഞ്ജരിഷന്തി പ്രാണേതമാനോഷ്ട പഞ്ചരതമന്തരിഷന്തി വേദ്യന്തസ്യാഞ്ജരിഷന്തി വേദ്യമേത്വേനേതമാനോഷ്ടേജസ്തരത്തരതമന്തരിഷന്തി പ്രജാന്തരിഷന്തി ഗജമാനോഷമന്തരിഷന്തി പ്രതിഷ്ഠാന്തരിഷന്തി ോമാനാമമത്സമത്പരമോ ദേവം വേദപരമനാമേവ ഗച്ഛതി.

ആദിശ്യാമകം സമാഹരം ദാവേശകം സോമാരോഹിലീകളൈകാരോപം കൃത്യ കൗശലാ പ്രശസ്

ശ്രുത്തേതാവിതേ സഹസ്രകമ്യാ വേദമാനത്വർഗം ലോകമേ ജൈനകൗവർഗം ലോകംഗമേ ധാമാതുവർഗം ലോകംഗമയേത്യാഹുവർഗമേ ലോകംഗമയ ജാ ജ്യോതിസ്കന്ധം ലോകംഗമയേത്യാഹ ജ്യോതിസ്കന്ധമേ ലോകംഗമയ

ശ്രീധരോ രാധയാമാസകേതോ രാത്രമശ്ശത്തമാഹരത്തേനായോ വീരാജായന്തോ കാശോ ഗാനാ.

ഭക്തോന്തുലേയേതം പഞ്ചരാത്രമശ്ചേനോ വിദ്വാൻ പഞ്ചരാത്രേണ പ്രൈവജാനത്തെ.

0: Shivaya. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: മൂന്നാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ തത്വം ചെയ്ത് തത്വമുദ്ധി വാക്യത്തിന്റെ അർത്ഥം ഇതാണ്. എന്ന് ഉരി സൂചിപ്പിച്ചു രക്ഷാവും ദൃശ്യവും രണ്ടല്ല എന്ന് ബോധ്യാവല്. രക്ഷാവും ദൃശ്യവും രണ്ടെണ്ണമില്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ മറ്റൊന്നില്ല എന്ന് പറയുമ്പോ ആ ഒന്നും ഇല്ലാണ്ടാവും. ദൃഷ്ടാവ് മാത്രമേ ദൃശ്യമില്ലെങ്കിൽ പിന്നെ ദൃഷ്ടാവിന് പേരുണ്ടാവോ? ഉണ്ടാവില്ല. ദൃഷ്ടാവ് മാത്രമേ ഉള്ളൂ. ദൃശ്യം കണ്ടെന്നെയാണ് എന്ന് ബോധിക്കുമ്പോൾ ദൃഷ്ടദൃശ്യഭാവമൊന്നുമില്ല. ദൃഷ്ടദൃശ്യഭാവങ്ങളില്ലെങ്കിൽ ദർശനമില്ല, പ്രപഞ്ച അനുഭവമില്ല. ഇതെന്നെ സൂചിപ്പിച്ചു ആദ്യം തന്നെയാണ്. അപ്പൊ മനസ്സ് തന്നെയാണ് ഈ ദൃശ്യാകാരേണ അനന്തകൂടി നാമരൂപങ്ങളായി പ്രകാശിക്കുന്നതായി ബോധിക്കാൻ കഴിയും. വിക്ഷേപം നീങ്ങി കഴിയുമ്പോൾ ആ മനസ്സിലേക്കും മനസ്സിലേക്കുമ്പോൾ പിന്നെ അസ്വപ്രതീതി ഉണ്ടാകാം. ഈ വിക്ഷേപങ്ങളിൽ ഒന്നും ബാധയില്ലാതെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഈ ധ്യാന പ്രക്രിയയെ വേണ്ടമെന്ന് നിർവഹിച്ചു വിചാരിച്ചാണ് ധ്യാനിച്ച് ധ്യാനിച്ച് ഉണ്ടാക്കിയതാണല്ലോ. പക്ഷേ ധ്യാനിച്ച് ധ്യാനിച്ച് തന്നെ വേണം അത് ഇല്ലാതെ ഉണ്ടായിട്ടില്ല. ധ്യാന പ്രക്രിയ കൊണ്ട് തന്നെയാണ് അതിനെ ഇല്ലാതാക്കം ചെയ്യുന്നത്. ഗുണമയങ്ങളായിരിക്കുന്ന ഭാവങ്ങളെ കൊണ്ടാണ് ഈ ധ്യാന പ്രക്രിയ ചെയ്യുന്നത്. ചെയ്യുന്നത് വേണം, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ബോധിക്കുകയും അതിനെ നിരൂപിക്കുകയും ചെയ്യുന്നത് തന്നയമായിരിക്കുന്ന ഗുണം ഈ മനസ്സിൽ വളരുകൊണ്ടാണ്. അങ്ങനെയുള്ള ഗുണഭാവങ്ങളെ നീക്കിയ ഈ മനസ്സുകൊണ്ടാണ് ഇവിടെ ഈ പ്രകൃതത്തെ ധ്യാനിക്കാനായിട്ട് പറഞ്ഞത്. ഈ ഗുണഭാവങ്ങളെ നീക്കുന്നതായ സമയത്ത് മനസ്സ് ധ്യാനസ്വരൂപമായിരിക്കും. ഈ ഗുണഭാവങ്ങൾ നീങ്ങിയാൽ മനസ്സം തന്നെയാക്കാം. ഗുണഭാവങ്ങൾ നീങ്ങുമ്പോൾ കുണങ്ങളുടെ ഭാവങ്ങൾ നീങ്ങുമ്പോൾ മനസ്സ് തന്നെ ആത്മസ്വരൂപമായിരിക്കും. ആത്മാവ് വേറെ ഇല്ല, മനസ്സ് എന്നുള്ളത് വേറെ ഇല്ല. ആത്മാവിൽ തന്നെ ഗുണഭാവങ്ങൾ ചേർന്നപ്പോൾ മനസ്സ് പറയാൻ തുടങ്ങിയതാണ്. ഗുണഭാവങ്ങൾ നീങ്ങുമ്പോൾ മനസ്സ് എന്നുള്ളതൊന്നും ഇല്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് ബോധിക്കാറായി തീരുന്നു. സത്യം എന്ത് വിക്ഷേപം അവിടെ ഇനി വിക്ഷേപം ഉണ്ടാവുന്നില്ല എന്നൊക്കെ. അപ്പൊ ഗുണഭാവങ്ങളെ കൊണ്ടാണ് ഈ വിക്ഷേപങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. ഈ പഞ്ചഭൂതങ്ങളാണ് ഇതിനൊക്കെ മൂലതത്വങ്ങളായിട്ടിരിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങളെ തന്നെ ലയിപ്പിക്കാൻ പറയുകയാണ് ആദ്യം. പഞ്ചഭൂതങ്ങളെ തന്നെ ലയിക്കുമ്പോൾ നാമരൂപങ്ങളെ ഒന്നാ വരിക. ഈ നാമരൂപങ്ങൾ ഉണ്ടാവാൻ നോക്കില്ല, പഞ്ചഭൂതങ്ങൾ ലയിക്കുമ്പോൾ എന്നൊക്കെ. അങ്ങനെ ആഘോഷ ലയം പറയുന്നത് ആഘോഷലയം ചെയ്യുന്നു വിചാരിച്ചു ശരിക്കും ഇരുന്നിട്ട് ആ ശരിയായിട്ട് ബാക്കിയുള്ള മനസ്സിന് വളരെ അത്യന്ത നിർമ്മലതയും ഏകാഗ്രതയും സാധിച്ചിട്ടുണ്ട്. ഈ ഭൂതലയം കൊണ്ട് തന്നെ മനസ്സ് പോലും ഉണ്ടായിട്ടില്ല. ഭൂതലയം എന്ന് പറയും സമ്പ്രദായത്തിൽ ഈ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എങ്കിലും അതിന് വളരെയധികം പ്രയോജനമുണ്ട്. ബുദ്ധിമുട്ടുകാരുന്നൊക്കെ മനസ്സിന് ഒന്നും വരാതിരിക്കത്തക്ക നിലയിൽ വേണ്ടത്ര ശുദ്ധി പരിശുദ്ധി ഉണ്ടാവണം. പരിശുദ്ധി ഇല്ലാതിട്ടാണ് എന്തെങ്കിലും ഈ പ്രപഞ്ചാതീതമായിട്ടുള്ള ഒന്നിനെ കാണുമ്പോൾ അറിയുമ്പോൾ ഓർമ്മിക്കുമ്പോൾ ഭ്രമം വരുന്നത്. ഈ ആ ഭ്രമം ഉണ്ടാകപ്പാടെ കൂടി എന്താണെന്ന് ചെയ്യാറുണ്ടായി. എന്നിട്ട് വ്യാകൃതമായി ചെയ്യുന്നതിന്റെ സ്വഭാവം അങ്ങനെ അല്ലാതെ ഉണ്ടാവണമെങ്കിൽ പരിശുദ്ധി ഉണ്ടാവും. അതാണ് സാധാരണ ആളുകളിൽ ഭൂകലയൊന്നും ചെയ്യരുത് എന്ന് പറയും. എന്തുകൊണ്ട്? മനുഷ്യന് ഭ്രമം വരും, അത് തന്നെയാണ്. മനുഷ്യന് പരിശുദ്ധി ഉണ്ടാക്കണം. പരിശുദ്ധി ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് ഭ്രമം വരികയില്ല. പരിശുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് വരുന്നത്. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ഗുണഭാവങ്ങൾ നീങ്ങലെ കയറൊന്നുമല്ല. അശുദ്ധി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഗുണഭാവങ്ങളെ കൊണ്ട് അനേക തരത്തിലുണ്ടായ നല്ലതും ചേട്ടിയായുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ഗുണഭാവങ്ങളെ കൊണ്ടുണ്ടായുള്ള തോന്നലാണ്. അതൊന്നുമല്ല, അത് ചെയ്യണം നരേശുകളിലോ ഇത് ചെയ്യണം നരേശുകളിലോ അത് ഇങ്ങനെ ഇന്നലെ കിട്ടും ഇന്നലെ വിഷയം ചെയ്യുന്ന ഒരാഴ്ചയുള്ള സുഖമുണ്ട്. ഇങ്ങനെയൊക്കെ തെറ്റി തെറ്റിയാണ്. ഇതൊക്കെ ഗുണഭാവങ്ങളെ കൊണ്ട് ഉണ്ടാവുകയാണെന്നുള്ള ചിന്തകളൊക്കെ ആണ്. അങ്ങനെയുള്ള ചിന്തകളും അതിനാശ്രയമായിരിക്കുന്ന ഗുണഭാവങ്ങളും നീങ്ങുമ്പോൾ മനസ്സിന് തൃപ്തിണ്ടാവും. സഗുണോപാസന മുമ്പ് ഇത് രണ്ടും ഉണ്ടാവും. പിന്നീടാണ് ആദ്യം സഗുണോപാസന ചെയ്യണം തുടങ്ങും. ആ സഗുണോപാസന ചെയ്യാത്തത് കൊണ്ടാണ് മനസ്സിന്റെ അശുദ്ധി അതേ രൂപത്തിൽ തന്നെ നിൽക്കുന്നത്. അത് സഗുണോപാസന ചെയ്യണം. ചെയ്തിട്ട് നിഷ്കളങ്ക ഭക്തി വളർത്തണം. ഈശ്വരന്റെ സമ്പൂർണ്ണമായ ശരണാഗതി ഉണ്ടാകണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നോക്കാൻ നേരത്തെ ഇഷ്ടദേവതാ സ്വരൂപേണ സകുന ഉപാസന ചെയ്ത ഞാൻ തന്റെ ഇഷ്ടദേവതയിൽ പരിപൂർണ്ണം ചെയ്തിരിക്കുന്ന ശരണാഗതി അറിഞ്ഞ് നിഷ്കളങ്ക ഭക്തിയെ ഉദ്ദേശിപ്പിച്ചും വിചാരിച്ച അങ്ങനെയുള്ള ഒരാൾക്ക് പരിഭ്രമം ഉണ്ടാവില്ല. അങ്ങനെ പരിഭ്രമം ഇല്ലാതെ കൊണ്ട് ശാന്തവും ഏകാഗ്രവുമായി തുറന്നു നിൽക്കുന്ന മനസ്സ് ഒന്നിനെയും കവിയില്ല എന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഈ ഭൂതലയത്തെ ചെയ്യുന്നു. ഇപ്പോ താൻ ഈ ഭൂമി പോലും ഇല്ലാതെ ഉണ്ടായിട്ടു എന്ന് വന്നാൽ തന്നെ കഥയുണ്ട. അദ്ദേഹത്തിന് ഭൂമിയും ജലവും അതും ഒന്നും ഇല്ലാതെ ഉണ്ടായിട്ടു എന്ന് വരുമ്പോ ഭ്രമിക്കാതെ ജയിക്കണ്ടേ? മനസ്സുണ്ടെങ്കിൽ ഭ്രമം വരും, ഗുണഭാവത്തോടുകൂടിയ മനസ്സുണ്ടെങ്കിൽ ഭ്രമം വരും. അങ്ങനെയുള്ള ഭ്രമം വരാതെ ജയിക്കണമെങ്കിൽ അതിന് കുറം പരിശുദ്ധി മനസ്സിനെ സമ്പാദിക്കണം. അങ്ങനെ പരിശുദ്ധമായിരിക്കുന്ന മനസ്സുകൊണ്ട് അത്യന്ത ഏകാഗ്രതയോടുകൂടും വന്ന് ഭൂതലയസ്വരൂപമായിരിക്കുന്ന ഈ ധ്യാന പ്രക്രിയയെ ചെയ്താൽ ഒരാളുടെ പ്രജ്ഞ നിർഗുണ ബ്രഹ്മത്തിലെത്തുന്നു. ഈ സംശയമില്ലാത്ത അപ്പോ നിർഗുണ ബ്രഹ്മം എന്ത് എന്ന് അയക്കേണ്ട അറിയാം. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ക്രമേണ ധ്യാതാവായിരിക്കുന്ന താനും ജനിച്ച് ഇല്ലാതെ ഉണ്ടാവുമ്പോൾ പത്തു മാത്രത്തിൽ ഇതാണ് ജ്ഞാനം മനീതൻ അനുഭൂതി എന്ന് പറയുന്നത്. ഇത് ഈ പറയപ്പെട്ടതായ ധ്യാന പ്രക്രിയ കൊണ്ടുണ്ടാവും. ആ ധ്യാന പ്രക്രിയ ചെയ്യാനുള്ള പക്വത ഈ വന്ന ആളാണ് ചെയ്യുന്നത്, അല്ലാത്ത ആള് ചെയ്യരുത്. ഇന്നും ചെയ്താൽ ഭ്രാന്തി ഉണ്ടാവുകയാണ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം പരിവക്കുത വരിച്ച പിന്നീട് ഗുണമായിരിക്കുന്ന ഈ അത്ഭുതകരമായിരിക്കുന്ന ധ്യാന പ്രക്രിയ ചെയ്യുക. അത്ഭുതകരമാണത്, വളരെ വേഗത്തിൽ തത്വാനുഭൂതി പ്രകാശിക്കുന്ന ഒന്നാണ്. ഏറ്റവും സുഖവും ഏറ്റവും എളുപ്പമുള്ളതുമായിരിക്കുന്ന പ്രക്രിയയാണ്. പക്ഷേ അത്ര തന്നെ പരിശുദ്ധി ഉണ്ടാവണം വഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരാളൊക്കെ ശരിക്കും കുട്ടി വന്നിട്ടുണ്ട് എന്റെ അറിവ് സംശയമില്ലാന്നുള്ള ഇങ്ങനെയുള്ള ഈ തത്വസുഖിയെ പരിപൂർണമാകുമെന്ന് പ്രകാശിപ്പിച്ചിരിക്കുന്നു ഈ സ്തോത്ര പ്രകരണത്തിൽ നിന്നുള്ളത് കൊണ്ട് ഇത് പരമാർത്ഥമായിരിക്കുന്ന വേദാന്ത പ്രകരണം. ഇതിനെ ഈ ശരിയാമെന്ന് നിരൂപിക്കുന്നു വിചാരിച്ചു ശ്രവണമനെന്ന് നിരുഭ്യാസങ്ങൾ ചെയ്യാമെന്നില്ല. ഇത് മുമ്പും പറയാം, അങ്ങനെ ചെയ്യണം. ഈ പ്രകരണത്തെ ശരിക്ക് ശ്രവണം ചെയ്തിട്ട് കുറെ ദിവസങ്ങളെ കൊണ്ട് ആചാര്യന്റെ മുഖത്ത് നിന്ന് ശരിയാമെന്ന് ഓരോ സ്വാമിയായി ശ്രവണം ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറെ ഒരു വേദാന്ത ഗ്രന്ഥം പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആ ഓരോ ലോകത്തിലും എന്തെല്ലാം തത്വസംഹിതകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ തത്വസംഹിതകളിലൊക്കെ ആ കാര്യം ബോധിപ്പിച്ചിരുന്നു വിചാരിച്ചോളൂ. ശരിയായ വേദാന്ത ശ്രവണം കഴിഞ്ഞു, അതാണ് അവസാനം ഫലത്തിലുള്ളത്. സർവാത്മത്വമിതേ സ്ഫുടീകൃതം ഇതം യസ്മാദമസ്മിന് സ്ഥയെ യസ്മാ യാതൊന്നും വേദത്തേക്ക് വായിച്ച അമസ്മിന് സ്ഥയെ ഇന്ന സ്തോത്രത്തിൽ സർവാത്മത്വമിതേ സ്ഫുടീകൃതം ഇപ്രകാരം സർവാത്മത്വം സ്ഫുടീകൃതമായി സർവാത്മഭാവം ഇതിൽ വീണ്ടും വന്നും പ്രകടമാക്കപ്പെട്ടു. എന്താണ് സർവാത്മഭാവം? ശരിക്ക് ഈ ജ്ഞാനപ്രചരിക്കുക, ആ അത് അനുഭവപ്പെടുന്നു. അപ്പോ ഈ പരിവക്കുത വരുത്തിയിട്ടുള്ള ശുദ്ധനായിരിക്കുന്ന ഒരാള് നിരപേക്ഷനായിക്കൊണ്ട് ഈ ജ്ഞാനപ്രക്രിയ ചെയ്യുന്ന വിചാരിച്ചത് ഈ നിർഗുണ ബ്രഹ്മാനന്ദ പുതിയ അദ്ദേഹത്തിന്റെ കാര്യം. അപ്പൊ സർവാത്മഭാവം എന്താണ് അറിയാൻ കാരണമെന്നാണ്. താൻ സ്വയം സർവാത്മാവാണ് എന്നുള്ളതായാണ് സർവാത്മത്വം ഇതിൽ സ്ഥിരീകൃതമിതം യസ്മാദമുസ്ലിം സഭയിൽ യാതൊന്ന ഹേതുവായിട്ട് ഈ സ്തോത്രത്തിൽ സർവാത്മഭാവം പ്രകടമാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സർവാത്മഭാവത്തെ വ്യക്തമായിട്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ടോ ആ കാരണത്താൽ തേന അസ്യ ശ്രവണാൽ തത് അർത്ഥമനാൽ ധ്യാനാച്ച സങ്കീർത്തനം തേന അത് ഹേതുവായിട്ട് ഇത് സർവാത്മഭാവത്തിന്റെ ഉറവിടമാണ് അല്ലെങ്കിൽ പ്രകടഭാവമാണ് എന്നുള്ളത് കൊണ്ട് അത്യശ്രവണാൽ ഇതിന്റെ ശ്രവണം ഈ സ്തോത്രത്തെ ശരിയാമെന്നും ശ്രവണ പ്രക്രിയയിലൂടെ ഉപയോഗപ്പെടും. ശ്രവണം എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ കേട്ടമാരില്ല എന്നർത്ഥം. ശ്രവണം എന്ന് പറഞ്ഞാൽ ശരിക്കും വേദാന്ത ശ്രവണം. അത് എന്തൊക്കെയാണോ ചേച്ചനുള്ള സംശയങ്ങളൊക്കെ നീളം ചെയ്തും ശ്രവണം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അറിയേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുക. പഞ്ചകോശങ്ങളെ ശരീരത്രയും ഇനി അവസ്ഥാത്രയും ഈ പഞ്ചെ കൈവീക്ഷ്യം അതുപോലെ തന്നെ മായ മായയുടെ തത്വങ്ങള് അവിദ്യ അതുപോലെ തന്നെ വിദ്യ ജീവൻ ഈശ്വരൻ ജഗത്ത് ഇങ്ങനെയുള്ള തത്വങ്ങളെയൊക്കെ നിരൂപിച്ച് നിരൂപിച്ച് ഇതൊക്കെ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തത്വങ്ങളെയൊക്കെ നിരൂപിച്ച് നിരൂപിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചിന്തയില്ലാതരത്തിലുള്ളതായ സംശയങ്ങളെങ്കിലും തത്വസ്വരൂപമുള്ളതായി അതാണ് ഏത് തരത്തിലുള്ളതായ വേദാന്തത്തിനോടത്തിന്റെയും ഫലം. അപ്പൊ അതിൽ ഓരോ ഗ്രന്ഥത്തെ മുൻനിർത്തിയിട്ടാണ് ശ്രവണം ചെയ്യിക്കാറ്. തത്വത്തി മഹാവാക്യത്തെ മാത്രം മുൻനിർത്തിയിട്ട് ശ്രവണം ചെയ്യിക്കും. ഇങ്ങനെയുണ്ട്, ചിലപ്പോൾ ഒന്നോ മാസം വേണ്ടി നിർണ്ണയിക്കാം. തുമ്പതത്തെ എടുത്ത് ജീവനെ നിരൂപിക്കാൻ തുടങ്ങി. അപ്പൊ ജീവനും സ്വന്തമായിട്ടുള്ള കർമ്മ പരമ്പരകളും അതൊന്നും ഉണ്ടാകുന്ന പലകാലങ്ങളിലുണ്ടായ ജന്മ പരമ്പരകളും അതുപോലെ തന്നെ ഉച്ചനീച്ചോ ധരിക്കണം, അതായത് ഒത്തിരി ഒന്നിലും അതുപോലെ ഒന്നിലുള്ളതായ വരവ് പോക്ക് അതിനാശ്രയമായിരിക്കുന്ന കർമ്മ പരമ്പരകൾ ഇതിനൊക്കെ നിരൂപിച്ച് ആ ജീവന്റെ സംസാര പരിഭ്രമണവും അതിനുള്ളതായ വൃത്തി ഇനിയുള്ള കാരണവും എല്ലാം നിരൂപിക്കുന്നതും തൊപ്പടെ നോക്കുന്ന അപ്പോഴേക്കും വാസ്തവത്തിൽ വളരെ വലിയ കാര്യമായിപ്പോയി തോന്നി. ഒരുപാട് കാര്യങ്ങൾ തനിച്ചറിയാത്ത മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി പിന്നെ തൊമ്പതത്തെ നിരൂപിക്കുന്നതോ പറയുന്ന ബ്രഹ്മതത്വത്തെയാണ് നിരൂപിക്കുന്നതാക്കാം. ഇനി ആ ബ്രഹ്മതത്വത്തെ ജഗത്തിനെയും ജഗത്തിന്റെ നാഥനായിരിക്കുന്ന ഈശ്വരനെയും ഇനി ജഗത്തിനും ഈശ്വരനും ഈശ്വരനും സാക്ഷിയായിരിക്കുന്ന ആത്മാവിനെയും ഇനിയാണ് ആത്മാവിന്റെ അപരിച്ഛിന്നതയാവുന്ന ധർമ്മഭാവത്തെയും എല്ലാം തട്ടത് നിന്ന് നിരൂപിക്കുന്നതും ആക്കാം. അങ്ങനെ തൊമ്പതത്തെയും തൽപ്പതത്തെയും നിരൂപിച്ച എന്തിനെയും ബോധ്യപ്പെട്ടതിന് ശേഷം അസിപതുകൊണ്ട് അത് രണ്ടല്ല, ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് ജഹല്ലക്ഷണി അജഹല്ലക്ഷണി അജഹല്ലക്ഷണി മറ്റു മറ്റൊക്കെ ആചാര്യം ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെ തത്വമസി എന്നുള്ള ആ ചെറിയ വാക്യം കൊണ്ട് തന്നെ ഏതാണ്ട് ശ്രവണം നിർവഹിച്ചു. ആ ഒരു വാക്യം മതി. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ശ്രവണം മുഴുവനാവാം എന്നൊരു പക്ഷേ ഈ ആചാര്യന് വേദാന്തത്തിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ടുള്ള ആളാവണം. അപ്പോഴാണ് ഒരാൾക്കുള്ളതായ അജ്ഞാനഭാവങ്ങൾ ഏതേത് മൂലകളിൽ എന്തെല്ലാം രൂപത്തിലാണ് നിൽക്കുന്നത് എന്ന് അറിഞ്ഞ് അതിനെ നോക്കാൻ ആട്ടിച്ചോട്ടാനുള്ളതായ പ്രബലത അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പോ ഈ ജയ്ത്യം ചോദിച്ചിട്ടില്ലെങ്കിലും നിലവിലുള്ളതായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അജ്ഞാനത്തിന്റെ പല വശങ്ങളെ എടുത്ത് പ്രകാശിപ്പിച്ച് താറ്റി ഉറച്ച ക്രമത്തിൽ ശരിയാക്കി തീർക്കുന്നു. ഇങ്ങനെ തത്വം ബുധങ്ങളെ ചെയ്യാമെന്ന നിരൂപിപ്പിച്ച് അഭിഗതം കൊണ്ട് കൂട്ടി യോജിപ്പിച്ച് അഭേദമായിരിക്കുന്ന അദ്വൈതബോധം ഇതാണ് ശ്രവണം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ശ്രവണം വേണ്ടവണ്ണം ചെയ്തു വിചാരിച്ചതും ആ ശ്രവണം കൊണ്ട് തന്നെ ഒരാളെ ജ്ഞാനിയാവും. അങ്ങനെ അതിന്റെയാണ് വിചാരിക്കാൻ അതിനും ശ്രവണമനങ്ങളെ കൊണ്ടും സ്വാനുഭൂതി ഒന്നില്ലാന്ന് ചോദ്യം വിദ്യാസം ചെയ്യാം. ശ്രവണം മനനം വിദ്യാസം ഈ മൂന്ന് ചെയ്തിട്ടും ഒരാൾക്ക് തത്വാനുഭൂതി ഒന്നില്ല എന്നാലും അങ്ങനെ ഇല്ല. ഇന്ന് ചെയ്തിട്ട് തത്വാനുഭൂതി ഒരാളും കണ്ടി ഇല്ല എന്നുള്ളതാണ് നിങ്ങളൊപ്പം ശരിയാമെന്നാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ തത്വാനുഭൂതി ഉണ്ടാവും. എന്നിട്ട് മന്ത്രി ഞാൻ വിചാരിച്ചത് ശ്രവണം ചെയ്യാനില്ല എന്നർത്ഥം. അപ്പൊ വീണ്ടും ശ്രവണം ചെയ്യണം. ശ്രവണം കൊണ്ട് ഒരാളുടെ തത്വബോധം വരുന്നതിൽ യാതൊരു സംശയമില്ലാണ്. അപ്പോ തേന അത്യ ശ്രവണ ഈ കാരണത്താൽ ഇതിന്റെ ശ്രവണം ശ്രവണ അതിന്റെ അർത്ഥം വിചാരിക്കും. അതിനെ മനസ്സിലാവുള്ളൂ. ശ്രവണം ചെയ്യാം, ഗുരുമുഖത്തിൽ നിന്ന് ശരിയാമെന്ന് ശ്രവണം ചെയ്യാ എന്ന് വേദാന്ത പ്രകടനമുള്ളതായതിലേക്ക് ഒരു സ്തോത്രമല്ല വേദാന്ത പ്രകടനമാണ് എന്നുള്ളതിലേക്ക് ചെയ്യാമെന്നും വേദാന്ത ശ്രവണമായിട്ട് ഉപയോഗിക്കുന്നു വിചാരിക്കാം. എന്നാൽ തന്നെ ഒരാളെ ചെയ്യുന്നു അല്ല അങ്ങനെ അതിന്റെ അർത്ഥമനാൽ അർത്ഥം വിചാരിക്കില്ല വേദാന്താർത്ഥ വിചാരേണ ജായതേ ജ്ഞാനമുത്തമം. ഈ വേദാന്തം തന്നെയാണ് വേദാന്തത്തിന്റെ അർത്ഥ വിചാരങ്ങളുടെ ഉത്തമമായിരിക്കുന്ന അർത്ഥം ജ്ഞാനം പ്രകാശിക്കുന്ന ഒരാളുടെ നട്ടം. ആ ജ്ഞാനം പ്രകാശിച്ചാലോ തേന ആത്യന്തിക സംസാര ബന്ധമാണപ്പോ ഭവിഷ്യത്തിൽ വർദ്ധിച്ചു വന്നത് എത്രയോ കാലങ്ങളായി അല്ലെങ്കിൽ ജന്മജന്മങ്ങളായി കണ്ണിൽ വളർന്നു പിടിച്ച് കട്ട പിടിച്ചു കിടക്കുന്നതായ അജ്ഞാന സ്വരൂപമായിരിക്കുന്ന സംസാരഭാവമുണ്ടല്ലോ അത് മുഴുവൻ തട്ടി ഉടയപ്പെടും ഛിന്ന ഭിന്നമായി ചെയ്യുന്ന ധ്യാന അച്ചതങ്കിയാൽ ധ്യാനം കൊണ്ടും അതായത് അർത്ഥമനനം കൊണ്ടും അർത്ഥവിചാരം കൊണ്ടും ഒരാൾക്ക് തത്വാനുഭൂതി ശരിയായില്ല വിചാരിച്ചത് എന്നാൽ ധ്യാനാൽ നിധിഹ്യാസം ചെയ്യണം. അവ ശ്രവണം മനനം നിധിഹ്യാസം നിന്നും ഇതുകൊണ്ട് തന്നെ ചെയ്യാം ഒരാളൊക്കെ നട്ടം. ഇത് ശരിക്ക് ഒരു വേദാന്ത പ്രകടനമാണ്. സ്തോത്രം എന്ന ഉപചാരത്തിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു ദേവതയുടെ ഗുണങ്ങളെ വർണ്ണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ദക്ഷിണാമൂർത്തിയുടെ മഹാത്മ്യങ്ങളെ വർണ്ണിക്കാണ്. ദക്ഷിണാമൂർത്തിയുടെ എവിടെയെല്ലാം കാട്ടാൻ ഗുണബ്രഹ്മമാണ് എന്നുള്ളത് കൊണ്ട് ഗുണങ്ങളല്ല, ഗുണങ്ങളുടെ വിജയമാണ് ഈ ദക്ഷിണാമൂർത്തിയുടെ പത്ത് എന്ന് പറഞ്ഞത്. അപ്പം ഇതാണ് ഗുണങ്ങളുടെ വികാസമല്ല, ഈ സാധാരണ ദേവതകൾക്കൊക്കെ ഗുണങ്ങളുടെയും മഹത്വങ്ങളുടെയും വികാസമാണ്. ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ട് സ്വയം മഹിമാസ്വരൂപമായി തീരാനുള്ളതാണ് ദക്ഷിണാമൂർത്തിയുടെ സ്വഭാവം. അപ്പം അതുകൊണ്ട് തല അർത്ഥമനാൽ അർത്ഥമനം കൊണ്ട് തന്നെ അർത്ഥവിചാരം കൊണ്ട് തന്നെ ഒരാൾക്ക് തത്വാനുഭൂതി ഉണ്ടാവുന്ന സംശയം ഇല്ല. അതുകൊണ്ടുണ്ടായതൊക്കെ ധ്യാന അച്ഛ എന്നാൽ നിരീക്ഷാസനം ചെയ്യാം കുറച്ച് ദിവസം. അങ്ങനെ ശ്രവണവും മനനവും നിരീക്ഷാസനം ചെയ്തു ഈ ദക്ഷിണാമൂർത്തി സ്തോത്രമാകുന്ന പ്രകരണത്തെ കൊണ്ട് വിചാരിക്കാം അവർക്ക് തത്വാനുഭൂതി വരാതിരിക്കില്ല എന്ന് പറ്റി യാതൊരു സംശയമില്ല. സങ്കീർത്തനാൽ ഇതൊന്നും കഴിഞ്ഞില്ല വിചാരിക്കാം. പിന്നെ ശ്രവണം ചെയ്യാനോ മനനം ചെയ്യാനോ നിരീക്ഷാസം ചെയ്യാനോ കഴിഞ്ഞില്ല. ഇങ്ങനെ കൃത്യമനാചാര്യം വന്ന പോലെയുള്ള പോലെ ചോദിക്കാൻ കഴിഞ്ഞില്ല. സംഖ്യ വിചാരം ചെയ്തിട്ട് തത്വത്തെ ഓട്ടിക്കാൻ കഴിഞ്ഞില്ല. നിരീക്ഷാസം കൊണ്ട് സാക്ഷാത്കരിക്കാനും കഴിഞ്ഞില്ല വിചാരിക്കാം. ഇത്രയായ തന്നെ തന്നെ അതിനെ വിചാരം ചെയ്ത് അറിയാൻ കഴിയോ? അതിനുള്ള കഴിവുമില്ല. എന്നാലും നിരാശപ്പെടേണ്ട, സങ്കീർത്തനാൽ ഇനി വളരെ പ്രാവശ്യം ജനിച്ചാൽ പതിവായിട്ട് ദിവസത്തിന് കുറെ പ്രാവശ്യം ഈ ദക്ഷിണാമൂർത്തിയോടും ജനിക്കുന്ന വിദ്യാർത്ഥിയോടും ഈ തനിക്ക് അറിയുന്നതായ ആ ഭാവത്തോടും ഭക്തിയോടും കൂടി ജനിക്കുന്ന ഒരു എന്നാൽ പോലും ജനിക്കുന്ന അച്ഛ സങ്കീർത്തനാൽ സർവാത്മത്വം ആവിഭൂതി സഹിതം ഞാൻ ഈശ്വരത്വം സമർപ്പിക്കുകയും സർവാത്മത്വ മഹാവിഭൂതി സഹിതം സർവാത്മത്വമാകുന്ന മഹാവിഭൂതിയോട് കൂടിയതായ ഈശ്വരത്വം അതിൽ പ്രകടമായി തീരും പ്രകാശിക്കുന്ന പറയാണ്. ഇങ്ങനെയാൽ ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ സങ്കീർത്തന മാത്രം കൊണ്ട് തന്നെ ദിവസേന കുറെ പ്രാവശ്യം ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തെ ഭക്തി ശ്രദ്ധയോടുകൂടി ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചും കൊണ്ട് ഉപാസിച്ചുകൊണ്ട് ജപിക്കുന്നിട്ടുള്ളൂ ആ ജപം കൊണ്ട് തന്നെ അത് ജോലിയായി തീരുന്നു പറയാം. അതെങ്ങനെയായി തീരും? ഭക്തോച്ചാരണം കൊണ്ട് മാത്രം ഒരാളെ ജ്ഞാനിയായി തീരുക എന്നാണ്. ശബ്ദത്തിന് ചില പ്രത്യേക മഹത്വങ്ങൾ ചില ശബ്ദങ്ങൾ തരുന്നത്.

அறிவது வாக்கு அர்த்தத்தை அப்படிதான் செய்யும் வனது அர்த்தமும் இடாவதி ரிஷீனாம் புனர் அர்த்தானம் அர்த்தம் வனது அதிகமியதை லௌகிகானாம்புமர்த்தியானாம் லௌகிகானாம்புமர்த்தியானாம் வனது அர்த்தம் அபிதாவதி ലൗകികന്മാരായിരിക്കുന്ന മനുഷ്യരുടെ വാക്ക് അർത്ഥത്തിൽ പരിഹരിക്കാൻ പോലും ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞു ചേർക്കുള്ളൂ അതിന്റെ അർത്ഥം എവിടെയുള്ളത് അവിടേക്ക് പോകും ആ വാക്കുകൾ എന്നർത്ഥം ഋഷീനാമുനത് അപ്രാണം ആർത്തന്മാരായിരിക്കുന്ന ഋഷികളുടെ വാക്കുണ്ടല്ലോ അർത്ഥം വാക്ക് അഭിഗമ്യത അവരെ പറയുന്ന വാക്കിന്റെ അഭിഗമിക്ക് അർത്ഥം ഇങ്ങോട്ട് വരും ഓടി ഒഴിയെന്ന് പറയുന്നത് ഹിമാലയ പർവ്വതമുണ്ട് പറയാൻ ചുള്ളു ഒരു ലൗകികം പറഞ്ഞാൽ ഹിമാലയപർവ്വതം എവിടെ ഉണ്ടോ അവിടെ ഉണ്ടോന്ന് അർത്ഥം ഒരു ഋഷി പറയുകയാണ് ഇവിടെ ഉണ്ട ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക അതാണ് ആ വാക്കിന്റെ മഹത്വം അർത്ഥം അത് അങ്ങനെയുള്ളവരുടെ വാക്കിനുള്ളതായ സിദ്ധിയാണ് എന്നർത്ഥം അപ്പൊ അങ്ങനെയുള്ള ഋഷിപുത്രനായിരിക്കുന്ന ആചാര്യന്റെ വാക്കാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ ആശീർവാദമാണ് അത്യശ്രദ്ധയോടുകൂടി ആരാണോ പരിപാടിയിട്ട് കുറെ പ്രാവശ്യം ആ ജനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാൾക്ക് ശ്രവണമെന്ന മനന നിരീക്ഷാസങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഉപാസനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെ കുറവുകളുണ്ട് വേണ്ടത്ര മനഃശുദ്ധി വന്നിട്ടില്ല അത് കാരണത്തിന്റെ പറയപ്പെട്ടതായ ധ്യാന പ്രക്രിയ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വിചാരിച്ചോളൂ അർത്ഥ വിചാരണം ശരിയായില്ല എന്ന് വന്നാൽ പോലും അതിശ്രദ്ധയോടുകൂടി വേണം പതിവായിട്ട് കുറെ പ്രാവശ്യം ജപിക്കുന്നുണ്ടോ നിങ്ങള് എന്നാൽ പോലും ഇത് ആചാര്യന്റെ അനുഗ്രഹമാണ് ആശീർവാദമാണ് ആരാണോ ഇതിന് ഭക്തിശ്രദ്ധയോടുകൂടി ജപിക്കും അല്ലെങ്കിൽ ഉപാസിക്കും ചെയ്യുന്നത് അവർക്ക് പോലും ഞാന തെറ്റിയിട്ടാവും എന്ന് വരുമ്പോ ഇതിന് ശ്രവണമനന നിരീക്ഷാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രവണമോ മനനമോ നിരീക്ഷാസമോ ഈ പിന്നെ പ്രകടനം കൊണ്ട് ചെയ്തിട്ടുണ്ട് ഒരാളെന്ന് വന്നാലോ അയാൾ ജ്ഞാനിയാവുന്നത് പറയേണ്ട ആവശ്യമില്ല എന്നെക്കാൾ നൽകുന്ന ബ്രഹ്മാനുഭൂതി രസികനായി തീരും ആ ബ്രഹ്മാനുഭൂതി കൊണ്ട് അവന്റെ പ്രകൃത്യനായി തീരുന്നത് എനിക്ക് ആവശ്യം ചെയ്യുകയാണ് തേനാസ്യ ശ്രവണ തദർത്ഥമനാൽ ധ്യാനാശ്യ സങ്കീർത്തനാൽ സർവാത്മത്വ മഹാവിഭൂതി സഹിതം സർവാത്മത്വ മഹാവിഭൂതിന്റെ അർത്ഥൈശ്വര സിദ്ധികളോട് കൂടിയതാണ് അത് അപ്പുറത്ത് പറയുന്നുണ്ട് സർവാത്മത്വ മഹാവിഭൂതി സഹിതം ഈശ്വരത്വം സുഖസിദ്ധിയിൽ അതെങ്ങനെയാ കിട്ടാം വെറുതെ ജനിക്ക മാത്രം ചെയ്തു ഈ തോട്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെത്താനെ അത് പ്രകാശിക്കുകയെന്ന് പറയാം സുഖസിദ്ധിയിൽ സുഖ അതിനാൽ സ്വാഭാവികമായിട്ട് പ്രകാശിക്കും പറയാം സ്വാഭാവികമായിട്ട് നീ കുറെ ദിവസം പതിവായിട്ട് അതിശ്രദ്ധയോടുകൂടി ഇതിനെ ജനിച്ചു നോക്കുക അറിയാം എന്ന് അർത്ഥഭാവന ഐശ്വര്യം അഭ്യാഹം തടസ്സമില്ലാത്തതാ അഭ്യാഹം എന്ന് പറഞ്ഞാൽ തടസ്സമില്ല ഈ ഒരു പ്രതിബന്ധവും ഇല്ലാതെന്നുണ്ട് അർത്ഥൈശ്വര്യ സിദ്ധികളോടുകൂടിയതായ നിർഗുണ ബ്രഹ്മജ്ഞാനം ഒരാളിൽ പ്രകാശിക്കുന്നു ഇത് പ്രതിജ്ഞയാണ് ആചാര്യന്റെ നട്ടം ആശീർവാദത്തോട് കൂടുമെന്നുള്ളതായ പ്രതിജ്ഞയാണ് അത്യശ്രദ്ധയോട് കൂടുമെന്നും പതിവായിട്ട് വേറെ ഒന്നും കഴിയില്ലെങ്കിൽ ഈ സ്തോത്രങ്ങളെ കുറെ പ്രാപ്തി ചെയ്തു അത് ചെയ്താൽ മതി നട്ടം ശ്രദ്ധയോടും കൂടിയിട്ട് ആചാര്യനെ സ്മരിച്ചുകൊണ്ടും ദക്ഷിണാമൂർത്തിയെ ആശ്രയിച്ചുകൊണ്ടും ഈ സ്തോത്രത്തെ കുറെ പ്രാവശ്യം ദിവസം തോറും ലഭിക്കുന്നു ആ ജപം ഒന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് അർത്ഥൈശ്വര്യ സിദ്ധിയോട് കൂടിയതായ പരമജ്ഞാനം നിർഗുണ ബ്രഹ്മാനുഭൂതി പ്രകാശിക്കുന്നു എന്ന് പറയാം അപ്പൊ പിന്നെ ശ്രവണമനന നിരീക്ഷാസങ്ങളിൽ ഏതെങ്കിലും ചെയ്താൽ പിന്നെ പറയണം ഞാൻ പറയണ്ട അവരുടെ ജ്ഞാനപ്രാപ്തി ഉണ്ടാവുന്നതിൽ യാതൊരു ആവശ്യമില്ല വേറെ ഒരു വേദാന്ത പ്രചരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇതുകൊണ്ട് തന്നെ ഒരാൾക്ക് തത്വാനുഭൂതി സ്വയം സിദ്ധമായി സ്വതസ്ഥിതിയിൽ സ്വാഭാവികമായിട്ടുണ്ടാവും അതിൽ നിന്നൊന്നും പഠിപ്പിക്കണ്ട ഇതിനുള്ളതിനെ മനസ്സിലാക്കുക മാത്രമേ വേണ്ടൂ എന്ത് ചെയ്യാൻ പറഞ്ഞോ അതിനെ ആചരിക്കുക മാത്രമേ വേണ്ടൂ നട്ടം എന്നാൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമാകും വണ്ണം സ്വാഭാവികന തന്നെ പ്രയത്നമില്ലാതെ കൊണ്ട് തന്നെ അന്യപ്രയത്നങ്ങളില്ലാതെ തന്നെ എന്നീ എട്ട് ഐശ്വര്യങ്ങളോടുകൂടിയതായ നിർഗുണ ബ്രഹ്മജ്ഞാനം ഒരാളും പ്രകടമായിത്തീരും പ്രകാശിക്കാൻ കഴിയായിത്തീരും പറയാം
ഇതിലധികം ഇതിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് പ്രതിജ്ഞ ചെയ്യുകയാണ് ആചാര്യം ചെയ്യുന്നത്. ഇതിനെ അധികം എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അതുമല്ല സഞ്ജീവനാൽ കഴിയില്ലെങ്കിൽ ചെന്നുവെങ്കിലും ചെയ്യൂ, അതുകൊണ്ട് തന്നെ ജ്ഞാനം ഉണ്ടായിക്കൊള്ളും എന്നുള്ളത് ആശീർവാദവും അങ്ങനെ. അപ്പൊ ആശീർവാദമുണ്ട്, പ്രതിജ്ഞയുണ്ട്, വസ്തുകഥനത്തിന്റെ നിഷ്കൃഷ്ടമായുള്ള സ്വരൂപത്തെ ഉപസംഹരിക്കുന്നു ഉണ്ടാകണം. ഇതിന് കൂടുതലായിട്ട് ഒരാളൊന്നും ചെയ്യേണ്ടതില്ല. അതായത് ദക്ഷിണാമൂർത്തി അത്രയും ഞാൻ നരണം പറ്റു ഈശ്വരിക്ക് ശ്രവണം ചെയ്തു ആചാര്യം പറ്റും, നല്ലോണം മനനം ചെയ്തു, അത് വിദ്യാഭ്യാസം ചെയ്തു, എന്നിട്ടോ എന്നിട്ട് എനിക്ക് ആത്മാനുഭൂതി ഉണ്ടായില്ല എന്ന് പറയാനിടവില്ലാണ്. ഇനി അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോളൂ, അതായത് അല്പം ധ്യാന രസികനാകുന്ന വഴി അവര് തൃപ്തിയില്ല. ആത്മ ധ്യാന രസികൾക്കും ഇല്ലാത്ത ഒരാളൊക്കെ തീർച്ചയായിട്ടും ഇതുകൊണ്ടുണ്ടാവും. ഞാൻ ഉച്ചാവുന്നു അങ്ങനെ ഒന്നും അന്വേഷിക്കേണ്ടി വരില്ല. ഇതുകൊണ്ട് തന്നെ സുഹൃത്തുമായിരിക്കുന്ന തത്വാനുഭൂതി ഒരാളിൽ പ്രാർത്ഥിക്കാനുള്ള ചുരുക്കം കൃഷ്ണനായിരുന്നു. അപ്പോ ഇന്നത്തെ എത്രാമത്തെ ദിവസമാണ്? 10, 11, 12, 13 മുടിയേ അല്ലെ? വെച്ചാൽ അമൃതം നോക്കാം, വാച്യം വെച്ചാൽ വാചനം നോക്കാം. അപ്പോ അമൃതമയമായിരിക്കുന്ന വാക്യം ഒരിക്കൽ കേട്ടാൽ ഇനി അത് മനസ്സിൽ നിർത്തി പോകട്ടെ. അമൃതം ആസ്വദിച്ച ഒരാൾക്ക് അതിനെ മറക്കാൻ കഴിയില്ല. അത്ര ഇതിന്റെ അനുഭൂതി കൊണ്ട് അതിനെ വിജയിക്കാൻ തന്നെയായിരിക്കുന്നത്. അതുപോലെയാണ് നിർദ്ദിഷ്ട വേഗത്തെ കേട്ടാൽ ഒരാൾക്ക് മറക്കാൻ കഴിയില്ല. പത്താൻപൂതി ദുഃഖിന്റെയും നൃത്യത്തിന്റെയും വിവേകം തിരിച്ചറിയുക, ഏതാ ദൃക്ക് ഏതാ ദൃശ്യം എന്നുള്ള ആ തിരിച്ചറിവ് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാനുണ്ടായിരുന്നു സംശയമില്ലാത്ത. ഇനി എങ്ങനെ ഓരോന്നിനെ ഇപ്പൊ അതിനെ നോക്കുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ ഒക്കെ ഏതാണ് ഇന്ദ്രിയങ്ങളാണ്, ഇന്ദ്രിയങ്ങളുടെ ദൃക്ക് ഏതാണ് മനസ്സാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളെ മനസ്സ് കാണുന്നു, മനസ്സിനെ പഞ്ചേന്ദ്രിയങ്ങൾ കാണാമയ്യ, വിഷയങ്ങൾക്ക് കാണുമയ്യ, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ കാണുന്നു, ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനെ കാണാമയ്യ, മനസ്സ് ഇന്ദ്രിയങ്ങളെ കാണുന്നു. അപ്പോ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളുടെ ഒക്കെ ദൃക്കാണ് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ ദൃക്കാണ് മനസ്സ്, മനസ്സിന്റെ ദൃക്കാണ് ബുദ്ധി, ബുദ്ധിയുടെ ദൃക്കാണ് ആത്മാവ്. അപ്പൊ ആത്മാവാണ് സർവദൃക്കായിട്ടിരിക്കുന്നത്, ഇതിനെ ബോധിക്കാൻ സാധിക്കുമല്ലോ. ഇങ്ങനെ ദൃക്കിനെയും ദൃശ്യത്തെയും വേർതിരിച്ചറിഞ്ഞ് ആ ദൃക്കിനെ അറിയുമ്പോൾ ദൃശ്യം തന്നെ അതിലിറങ്ങും എന്നതാണ്. ഇന്ദ്രിയാണ് വരാനിയാവും എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ വരങ്ങളാണ്, ഇന്ദ്രിയങ്ങളുടെ വൃത്തികളാണ് ഈ ശബ്ദാദി വിഷയങ്ങൾ. നോക്കിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെ അറിയുമ്പോൾ ദൃശ്യങ്ങളൊക്കെ അറിയില്ലാടങ്ങുന്നു. അങ്ങനെ ദൃശ്യങ്ങളെ അനുസരിച്ച് വിവരിച്ചറിയുന്നതായ സമയത്ത് ദൃശ്യമില്ല, തൃക്ക് മാത്രമേ ഉള്ളൂ. അതൊക്കെ അനീതമല്ല, ഏകമാണ്, അദ്വൈതമാണ്, അത് താന്തന്യാണ്. ഇത് അങ്ങനെ വിവേകത്തിലെ പ്രകടന വിഷയം.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ആ പാത്രത്തെ മണ്ണിൽ നിന്ന് തെളിയിച്ചെടുക്കാൻ കുലാലിനെ കഴിയും. അതിന് പ്രത്യേകമായ കരവിരുതുള്ള ഒരാൾക്കേ അത് പറ്റത്തുള്ളൂ. പക്ഷെ മണ്ണിൽ അവ്യാകൃതമായ അതുണ്ട്, അതുകൊണ്ട് അതിനെ അസത്തെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അത് അതിനെ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കണം, മണ്ണ് സ്വയം അതിനെ ഒളിപ്പിച്ചിരിക്കണം. അപ്പൊ ശില്പിക്ക് സാധ്യമാകും എന്താണോ, അതിനെ വ്യാകൃതമാക്കാം. ശില്പി എന്ത് ചെയ്യുന്നു, ആ ശിലയിൽ നിന്ന് ശില്പത്തെ വ്യാകൃതമാണ്. ശില്പം എന്തായി, ശില എന്തായി, അവ്യാകൃതം. അത് കാരണമാണ്, ശില്പത്തിന് കാരണമായതുകൊണ്ട് അതിനെ എന്ത് പറയും, സത്ത് എന്ന് പറയും. അവ്യാകൃതമായതുകൊണ്ട് അസത്ത് എന്ന് പറയും. അപ്പൊ സത്ത് അസത്ത് രണ്ട് ശബ്ദങ്ങളും അദ്വൈതത്തിൽ ആർത്ഥത്തിൽ ഉപയോഗിക്കും. മറിച്ച് അസത്തെന്ന് പറയുന്നത് ശൂന്യം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കത്തില്ല. അസത്തിന് ശൂന്യം എന്നർത്ഥം കൽപ്പിക്കുമ്പോഴാണ് നിഷേധിക്കുന്നത്. അസത്തിന് അവ്യാകൃതം എന്നുള്ള ശബ്ദം കൽപ്പിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കുന്നത്, കാരണം അതിന് ദൃഷ്ടാന്തമുണ്ട്, യുക്തിയുണ്ട്. നമ്മൾ കാണുന്നു കേവല ശില മാത്രമാണ് കണ്ടത്, പക്ഷെ അവിടെ ശില്പം പ്രകടമാണ്, പ്രകടമാക്കി. അതവിടെ ഉള്ളത്

ബീജം നശിച്ചു, അവയവമുണ്ടല്ലോ. പക്ഷെ സസ്യം ഉണ്ടായപ്പോൾ ഏതാ അവയവം? അത് നശിച്ചല്ലേ. അത് നശിച്ചു പോയല്ലോ, പിന്നെ വീണ്ടും അവയവത്തിൽ ചെന്ന് നിൽക്കുന്ന എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അദ്വൈതി പറയുന്നത് അംഗീകരിച്ചു എന്താണ്, ബീജം നശിച്ചു. ബീജനാശത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവയവനാശത്തെ അംഗീകരിക്കും. എന്തായാലും ഇപ്പൊ സസ്യം എന്ന് പറയുന്നത് വേറിട്ടൊരു സാധനമാണ്. അത് ബീജവുമല്ല, അതിന്റെ അവയവുമല്ല. അപ്പൊ അതെല്ലാം നശിച്ചു. ആത്യന്തികമായ ഒരു നാശം അവിടെ സംഭവിച്ചു എന്ന് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? വരുന്നില്ല. തദവയവേഷ തുല്യത്വ പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവയവം, അതിന്റെ അവയവം ഇങ്ങനെ പോകത്തില്ലേ? അങ്ങനെ പോകുന്നുണ്ടല്ലോ. അങ്ങനെ പോകുമ്പോ ഈ സസ്യത്തിന് ഈ ബീജത്തിൽ നിന്ന് സ്വീകരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത് ഓരോ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നു. അപ്പോൾ അവയവങ്ങൾ സസ്യത്തിൽ അനുവർത്തിക്കുന്നുണ്ട്. അതിന് ഒരുപാട് യുക്തികളുണ്ട്. നെൽവിത്തിൽ നിന്ന് പയറുണ്ടാകുന്നില്ല, പയർവിത്തിൽ നിന്ന് നെല്ലുണ്ടാകുന്നില്ല. ഈ ബന്ധത്തെ നിലനിർത്താൻ അങ്കുരവും ബീജവുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് ഇതിന്റെ അവയവങ്ങളിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ അതിന്റെ നാശം സംഭവിക്കുന്നു, മറുതരത്തിൽ അതിന്റെ അനുവർത്തി സംഭവിക്കുന്നു. ഏതുപോലെ ഒരു തരത്തിൽ ശില നശിച്ചു, മറുതരത്തിൽ ശില്പമുണ്ടായി. ഒരു തരത്തിൽ മണ്ണ് നശിച്ചു, വേറെ തരത്തിൽ പാത്രമുണ്ടായി. പക്ഷെ ആ നാശം എന്ന് പറയുന്നത് ഇവർ പറയുന്നത് പോലെ ശുദ്ധശൂന്യമല്ല, ഒരു മാറ്റം സംഭവിച്ചു. ശില നശിച്ചു എന്ന് പറഞ്ഞാൽ ശില്പമുണ്ടായെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ അഭാവത്തെ പറയുമ്പോൾ ഭാവത്തെ സ്വീകരിക്കുന്നു. യഥാ വൈനാശികാനാം ബീജ സംസ്ഥാന രൂപ അവയവി നാസ്തി തഥാ അവയവാവീതി തേഷാം അഭിമർദ്ദ അനുപത്തി. ഇനി നിങ്ങൾ നശിച്ചു നശിച്ചു എന്ന് പറയുന്നിടത്ത് വീണ്ടും ചോദിക്കും, എന്താ നശിച്ചു? ഉള്ളത് നശിച്ചോ ഇല്ലാത്ത നശിച്ചു? ഉള്ളത് നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിദ്ധാന്തം പോയി. ഉള്ളതൊന്നും ഇല്ല, പിന്നെ എങ്ങനെ നശിച്ചു? ഇല്ലാത്തത് നശിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ നശിക്കേണ്ട കാര്യങ്ങളുണ്ട്, നശിക്കേണ്ട ആവശ്യമില്ല. അനേഥ വൈനാശികാന ബീജ സംസ്ഥാന രൂപ വിവി നാസ്തി. അവർ പറയുന്നു അങ്ങനെ ബീജം എന്ന് പറയുന്ന ഒരു വസ്തു സത്യമായിട്ടില്ല. തഥാ അവയവാവി, അങ്ങനെയാണെങ്കിൽ അവയവങ്ങളും ഇല്ലെന്ന് പറയേണ്ടി വരും. ദേഷം ഉപമർദ്ദാനുഭവത്തി. അപ്പൊ ഇല്ലാത്തത് നശിക്കത്തുമില്ല. ഇല്ലാത്തതെന്ന് വെച്ചാൽ നാശം, അത് പിന്നെ എങ്ങനെ നശിക്കും? ഇല്ല. ആലോചിക്കാതെ പറയുന്നു ശുദ്ധശൂന്യത്തിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ വന്നു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കത്തിൽ. നമ്മൾ പലപ്പോഴും പല തത്വങ്ങളെയും സ്വീകരിക്കുന്നത് നമ്മൾ കേവലം ഭാവനയെ മാത്രം സ്വീകരിച്ചുകൊണ്ടാണ്. ഇവിടെ തത്വചിന്തയിൽ ഭാവനയ്ക്ക് യാതൊരു സ്ഥാനവും. ഭാവന അല്ലെങ്കിൽ കൽപ്പന, അതങ്ങനെയായിരിക്കും, ഇതിങ്ങനെയായിരിക്കും. വിവേകികൾ ഒരു കാര്യത്തിനും കൽപ്പനയെ സ്വീകരിക്കുന്നില്ല, ഭാവനകളെ സ്വീകരിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധയെന്നോ വിശ്വാസമോ എന്നൊക്കെ പറയുന്നത് കേവലം നമ്മുടെ ഭാവനകളായിരിക്കും. ഇവിടെ അതിന് യാതൊരു നിലനിൽക്കുന്നില്ല. യുക്തിയും ഭാവനയും രണ്ടും രണ്ടാണ്. ഭാവനയ്ക്ക് കൽപ്പനയ്ക്ക് ദൃഷ്ടാന്തം വേണ്ട, ഒരു ദൃഷ്ടാന്തം വേണ്ട. ഒരാൾക്ക് ഭാവനയാ ആകാശക്കൂട്ടാരം അങ്ങനെ ഉണ്ടെന്ന് ഭാവന ചെയ്യുക, പിന്നെ അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക, അവിടെ എത്തിച്ചേരുക, അവിടുത്തെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുക, അവിടെ ജീവിക്കുക, ഇതെല്ലാം ഭാവനയിലാകാം. ഭാവനയ്ക്ക് തടസ്സമില്ല. ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് പിന്തുടരുന്നത്? ഭാവനയാണോ അതോ യുക്തിയാണ്? ഇവിടെ ഭാവനയ്ക്കൊരു സ്ഥാനമില്ല. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ശൂന്യവാദി എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം യുക്തി ഇല്ലാത്തതുകൊണ്ട് ശൂന്യവാദി പറഞ്ഞിരിക്കുന്നതെല്ലാം വെറും ഭാവനയാണ്, കൽപ്പനയാണ്, അത് തത്വചിന്തയല്ല. പ്രമാണത്തിന് യുക്തിക്ക് നിരക്കാത്തത് തത്വചിന്തയല്ല, അത് പുരുഷാർത്ഥത്തിന് ഉപകരിക്കത്തില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ആധ്യാത്മികമായിട്ടാലും ശരി ഭൗതിക

0: ഭൗതികമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ഭാവനാലോകത്തിലാണ്. ഏത് വിഷയത്തെ സംബന്ധിച്ചാലും ശരി, ഭാവന നമ്മളെ സംതൃപ്തരാക്കും. ഭാവനയിൽ നമ്മളങ്ങനെ വിഹരിക്കും, ഭാവനയിൽ അങ്ങനെ ജീവിക്കും. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയത ഭാവനയാണ്, മോക്ഷം ഭാവനയാണ്, സാധനങ്ങൾ ഭാവനയാണ്. പലതും ഭാവിച്ച് പലതും ചെയ്തു, ഇതെവിടെ ചെന്നെത്തുമെന്ന് ഒരു പിടിയില്ല, അതും ഭാവനയാണ്. അങ്ങനെ ഭാവനാലോകത്ത് ജീവിക്കുന്നവർക്ക് ഇത് പറ്റത്തില്ല, അദ്വൈതമോ അല്ലെങ്കിൽ വിചാരമാർഗമോ ഒന്നും പറ്റത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭാവനാലോകത്ത് കഴിഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലും പ്രവൃത്തിയിലേർപ്പെടുക, അതേ അവർക്ക് സാധ്യമാണ്. അവരുടെ മനസ്സ് വിചാരക്ഷമമാണ്. അങ്ങനെയുള്ളവർക്ക് ഇതില്ല, അവരിങ്ങോട്ട് പ്രവേശിക്കേണ്ട കാര്യമില്ല. സാധാരണ നമ്മൾ പറയും സ്വപ്ന ജീവികളൊന്നും പറയും, ഇത് സ്വപ്ന ജീവികൾക്കുള്ള അദ്വൈതമൊന്നും പറയും. അപ്പോൾ ഭാവന എന്ന് പറയും ചിലപ്പോൾ സന്തോഷം കൊടുക്കും, സംതൃപ്തി കൊടുക്കും, സുഖം കൊടുക്കും. ഭാവനയെ ആശ്രയിച്ചാണ് ഭാവന നിലനിൽക്കുന്നിടത്തോളം അതെല്ലാം കൊടുക്കും, ആശ കൊടുക്കും, പ്രതീക്ഷ കൊടുക്കും. അതിനൊക്കെ ഭാവനയ്ക്ക് കഴിവുണ്ട്. ചിലപ്പോൾ ഒരാൾ മരണം വരെ ഭാവനയിൽ അങ്ങനെ പോയെന്നിരിക്കും, അത് മറ്റൊരു വിഷയമാണ്. ചിന്തിച്ചു വന്നപ്പോൾ ഇവിടെ ഈ ശൂന്യവാദികൾ ഏതോ ഒരു ഭാവനാലോകത്തിലാണ്, ഒരു ഭാവനയെ സ്വപ്നം കാണുന്നു. അത് യുക്തിയിലൂടെ സമർത്ഥിക്കുകയാണ് ഭാഷകാർ. നിങ്ങൾ ഭാവനയിലാണ്, നിങ്ങൾ പറയുന്നതിന് യുക്തിയില്ല. ഇപ്പോൾ നിങ്ങൾ എന്തിൻ്റെ ശൂന്യതയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്? ഇല്ലാത്തതിൻ്റെ ശൂന്യത, ഉള്ളതിൻ്റെ ശൂന്യത? ഇല്ലാത്തതിനെന്ത് ശൂന്യത, ഉള്ളതിനെങ്ങനെ സംഭവിക്കും? ഭാവനയ്ക്ക് അടിസ്ഥാനമുണ്ട്. ഭാവനയെ നിയന്ത്രിക്കാനും അറിയില്ല, ഒരു നിയന്ത്രണ മാർഗ്ഗ സാധ്യമാണ്. അതിനാതിരില്ല, ഇതുവരെ പാടുള്ളൊന്നില്ല. ചിന്തയ്ക്ക് അങ്ങനെയല്ല, ചിന്തയ്ക്ക് അടിസ്ഥാനമുണ്ട്, നിയന്ത്രണമുണ്ട്, അതിരുണ്ട്, അതെല്ലാം ഉണ്ട്. അങ്ങനെ പോകാൻ പറ്റും, കാട് കയറി പോകാൻ പറ്റത്തില്ല. ഭാവനയ്ക്ക് കാട് കയറാം. അതുകൊണ്ടാണ് ഭാവന എന്ന് പറയുന്നത് കേവല വികല്പം. ആ വികല്പത്തെ ദൂരീകരിക്കുന്നതാണ് ചിന്ത, അതാണ് വിചാരം. ഭാവനയെ ദൂരീകരിക്കാനാണ് ഇവിടെ അദ്വൈതി സ്വീകരിച്ചിരിക്കുന്നത്, ഭാവനയല്ല വിചാരത്തെയാണ്. പക്ഷെ യുക്തിയെ സ്വീകരിച്ചിരിക്കും. ഭാവനയിൽ യുക്തിയുടെ ആവശ്യമില്ല. രണ്ടും വ്യത്യസ്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കാരണം നമ്മൾ കൂടുതലും ഭാവനാ ലോകത്തിലാണ്. അതുകൊണ്ട് പറയുക, അത് തിരിച്ചറിയണം. തിരിച്ചറിയാനുള്ള ശേഷിയെങ്കിലും വേണം, അല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും അർത്ഥമില്ല. വേദാന്ത വിചാരത്തിൽ ഒരു കഴമ്പുണ്ട്. വേദാന്ത വിചാരത്തിലിരിക്കുമ്പോഴും നമ്മൾ ഭാവനാലോകത്തിലായിരിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഭാവനാലോകം ഏതോ ലോകത്തിലായിരിക്കും. ഉറങ്ങിയില്ലെങ്കിൽ ഭാവനയിലായിരിക്കും, അല്ലെങ്കിൽ ഉറക്കത്തിലായിരിക്കും. പ്രയോജനമൊന്നുമില്ല. ഇതല്ല, ഇത് അദ്വൈത വിചാരം. അത് യുക്തിയിൽ ഉറപ്പിച്ച് പറയുന്നു, ഇതിന്നതാണ്. യുക്തിയുടെ തരത്തിലെങ്കിലും അത് മനസ്സിലാക്കും. യുക്തി കൊണ്ടത് സാധിക്കുമോ? യുക്തി കൊണ്ട് സാധിക്കത്തില്ല. പക്ഷെ യുക്തിയുടെ തലത്തിലെങ്കിലും ഇതിനെ ഉൾക്കൊള്ളുക. യുക്തിയെ വിട്ടിട്ട് കേവലം ഭാവനയിൽ പോയി ബ്രഹ്മത്തെ സ്വപ്നം കാണുന്ന അദ്വൈതികളുണ്ട്. സ്വപ്നത്തിൽ ബ്രഹ്മം, ഉണർന്നു വരുമ്പം ബ്രഹ്മമില്ല. ഉണർന്നു കഴിഞ്ഞാലും ഭാവനയിൽ കാണാൻ പറ്റുന്നു. അത് പ്രയോജനമുള്ള കാര്യമില്ല. എന്തിനേ അങ്ങനെ കാണാം? ഇത് വിചാരദാർഢ്യം കൊണ്ട് ശ്രദ്ധിക്കുന്നതാണ്. ഭാവന എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഈ മനസ്സിന്റെ കെട്ടുവിട്ട ഒരു പോക്കാണ്. മനസ്സിന്റെ ഒരു ദൗർബല്യമാണ് ഭാവന എന്ന് പറയുന്നത്. വളരെ ദുർബലമായ മനസ്സുകളും ഭാവന കൂടുതലായിരിക്കും. വിചാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. വളരെ ക്ഷമതയുള്ള മനസ്സിലെ വിചാര സാധ്യമാണ്. രണ്ടും നമ്മുടെ ആ വ്യത്യാസത്തെ ഭാഷകാരം കാണിച്ചു തരികയാണ്. നീ ഭാവനയിലാണോ അതോ വിചാരത്തിലാണോ? ഭാവനയിലാണെങ്കിൽ ശൂന്യത്തിലേക്ക് പോകും. പലരും പറയുമല്ലോ ആധ്യാത്മികമായി തന്നെ സാധന ചെയ്യുന്നവരോ ഈ ചിന്തിക്കുന്നവരോ ആഗ്രഹിക്കുന്നവരോ ഒക്കെ പറയും, അവസാനം ചിന്തിച്ചു വന്നപ്പോൾ ഇതൊരു ഒറ്റം പിടിയും കിട്ടുന്നില്ല പറയും. ചിന്തിച്ചപ്പോൾ ഒരത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പറയുന്ന എന്തുകൊണ്ടാണ്? ചിന്തിക്കുകയല്ല, ഭാവന ചെയ്തപ്പോൾ ഒരെത്തം പിടിയും കിട്ടുന്നില്ലെന്ന്. അവന് ഭാവനയും ചിന്തയും തമ്മിലുള്ള വ്യത്യാസം അറിയും. ചിന്തിച്ചാൽ പിടി കിട്ടും, ചിന്തിച്ചാൽ എത്തും പിടി എന്നാണ്. പക്ഷെ ഭാവനയിലാണെങ്കിൽ കിട്ടത്തില്ല ഒരിക്കലും. അതിനവസാനമല്ല പറഞ്ഞില്ല, അതിലില്ല നിയന്ത്രണമില്ല ആധാരമില്ല, എത്തും പിടിയും കിട്ടത്തില്ല. ഇവിടെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ് ശൂന്യവാദി. ബീജ അവയവാനാമതി സൂക്ഷ്മാവയവാഹ തദവയവാനാമൊക്കെ അന്യ സൂക്ഷ്മതര അവയവാഹ ഇത്യേവം പ്രസംഗസ്യ അനിവൃത്തേഹി സർവത്ര ഉപമർദ്ദ അനുപത്തിഹി. എവിടെയാണ് നിങ്ങൾ ശുദ്ധ ശൂന്യത്തിലെത്തിച്ചേരുന്നത്? ബീജത്തെ എടുക്കുക, അതിന്റെ അവയവത്തെ എടുക്കുക, അതിന്റെ സൂക്ഷ്മമായ അവയവത്തെ എടുക്കുക, അവിടുന്ന് പിന്നിലേക്ക് പോവുക, പരമാണു വരെ എത്തിച്ചേരുക. ഇതെവിടെ അവസാനിക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സത്തിനെ സ്വീകരിക്കേണ്ടി. സ്വീകരിച്ചു കഴിഞ്ഞാൽ ശൂന്യത്തിൽ നിന്നുണ്ടായിരുന്നു പറയാൻ പറ്റത്തില്ല, സർവത്ര നാശം എന്നത് സ്വീകരിക്കാൻ പറ്റത്തില്ല. ആ അതിന്റെ സൂക്ഷ്മമായ അവയവങ്ങൾ അത് ആ സസ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതാണ് സസ്യമായി മാറി, ഒരു പരിണാമം സംഭവിച്ചിരിക്കുകയാണ്. അതവിടെ ഉണ്ട്, നശിക്കുന്നില്ല. ആത്യന്തികമായി അത് ആ സത്തയിലെത്തിച്ചേരും. ആ സത്തയെ ആശ്രയിച്ചിട്ടാണ് ഈ അങ്കുരവും ബീജവും എല്ലാം സ്ഥിതി ചെയ്യുന്നതെന്ന് അവസാനം സമർത്ഥിക്കുകയാണ്. അതാണ് അതിന്റെ അതിര്. യുക്തി കൊണ്ട് അവിടെ എത്തിച്ചേരാം. സദ്ബുദ്ധി അനുവൃത്തേഹി സത്വ അനുവൃത്തിശ്ചേരി സദ്വാദിനാം സതയവ സദുത്പത്തിശ്ചേരി. ഇനി ഞങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങൾ വിത്തനെ കാണുന്നു, ശൂന്യമായിട്ടല്ല അതിനെ കാണുന്നു, അതിനെ സത്തായിട്ട് ഇന്ന കാണുന്നു. ഞങ്ങൾ എന്താണ് പറയുന്നത്? ബീജം നാസ്തി എന്നല്ല പറയുന്നു, മറിച്ച് ബീജം അസ്ഥി എന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. അതാണ് അനുഭവം. ഞാൻ രണ്ടാക്കുക, ഇപ്പൊ എന്ത് പറയും? ബീജാവയവോ സ്ഥ, ബീജത്തിന്റെ അവയവങ്ങളുണ്ട്. ഞാൻ മൂന്നാക്കുക, പറയും ബീജ അവയവാഹ സന്ധി, അതിന്റെ അവയവങ്ങളുണ്ട്. അങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് പോകുന്നതോട് സർവത്ര അസ്ഥി അസ്ഥി അസ്ഥി എന്നുള്ള ബോധമാണ്. നാസ്തി നാസ്തി എന്നിവിടെ വരുന്നു. ആണ് സദ്ബുദ്ധി അനുവർത്തേഹി സർവത്ര സദ്ബുദ്ധി അനുവർത്തിക്കുന്നു. സത്വ അനുവർത്തിച്ച സത്വത്തിന്റെ നിവൃത്തി ഒരിക്കലും ഉണ്ടാവുന്നില്ല. എന്നുവെച്ചാൽ ഒരിടത്ത് ശൂന്യം എന്നുള്ള അനുഭവം ഉണ്ടാവുന്നില്ല. ബീജത്തെ കോടി അംശങ്ങളാക്കുക, സർവത്ര സത്, അതാണ് അനുഭവം. എവിടെയാണ് ഈ ശൂന്യതയുടെ അനുഭവം? അതില്ല. അതുകൊണ്ട് സദ്വാദിനാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണോ സദ്വാദി, സൃഷ്ടി സത്തിൽ നിന്നാണ്, ശൂന്യത്തിൽ നിന്നല്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം സതയവ സദുത്പത്തി ശേഷ്യതി. സത്തിൽ നിന്ന് സത്തുണ്ടാകുന്നു. സത്തിൽ നിന്ന് സത്തുണ്ടായതെന്ന് പറഞ്ഞാൽ എന്താണ്? സത്തിൽ നിന്ന് ഉണ്ടായതെല്ലാം സത്ത് തന്നെ. അതാണ് ഞങ്ങളുടെ സിദ്ധാന്തം. അതാണ് നേരത്തെ പറഞ്ഞു മൃത്തികേ ദൈവ സത്യം, മൃത്തിൽ നിന്നുണ്ടായതെല്ലാം മൃത്ത് തന്നെ. ഇതിനാർക്ക് നിഷേധിക്കാൻ പറ്റും? ഇതിനാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? ഇതിന് ദൃഷ്ടാന്തമുണ്ട്, യുക്തിയുണ്ട്. ഭാവനയുടെ ആവശ്യം ഇവിടെ ഇല്ല. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അസദ്വാദിന അസദ്വാദിക്ക് ഇത് പറയാൻ പറ്റത്തില്ല, ശൂന്യവാദിക്ക്. ദൃഷ്ടാന്ത അസ്ഥി, അവർക്ക് യുക്തി. ഒരു കാര്യം വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി, ഇതെന്റെ സിദ്ധാന്തമാണ്, നിങ്ങളെല്ലാം എന്റെ ശിഷ്യന്മാരാണ്, ഞാൻ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിച്ചു, ഞാതീന്ദ്രിയ ജ്ഞാനമുള്ള ആളാണ്, എനിക്ക് തപസ്സുണ്ട്, സിദ്ധിയുണ്ട്, ഞാനെന്ത് പറയുന്നത് സത്യമാണ്, ഇങ്ങനെ പറഞ്ഞ ആര് സ്വീകരിക്കും? വിവേകികൾ സ്വീകരിക്കും. പിന്നെന്ത് ചെയ്യണം? അവന്റെ യുക്തിക്ക് ബോധ്യപ്പെടണം, സ്വയം ബോധ്യപ്പെടണം. ഇവിടെ ആചാര്യൻ അതാണ് ആവശ്യപ്പെടുന്നത്, എന്റെ യുക്തിക്ക് ബോധ്യപ്പെടുന്നോ അത് സ്വീകരിക്കും, യുക്തിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ തള്ളിക്കളയും. ഇപ്പൊ ശൂന്യവാദത്തിന് ദൃഷ്ടാന്തമില്ല, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ വയ്യ. അസദ സദ്ത്തെ ശൂന്യത്തിൽ നിന്നെല്ലാം ഉണ്ടായി എന്ന് പറയുന്നത് അത് സ്വീകരിക്കാൻ വയ്യ. അപ്പോ ആ വികല്പത്തെ ഇവിടെ പരിഹരിക്കും. ഇതിന്റെ എല്ലാം കാരണം ഒരു ശൂന്യം, ശുദ്ധശൂന്യമാകാം അല്ല, വിചാരത്തിന്റെ ഫലം അതാണ്. ഇന്നവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭാവന കടന്നു വരത്തില്ല, ശൂന്യഭാവന. മറിച്ച് അവന്റെ യുക്തിയിൽ ബോധ്യപ്പെട്ട സദ്ഭാവന തന്നെ നിലനിർത്തും. തത്വമസി, നീ ആ സത്താണ്, ആ ബോധമേ അവന്റെ ഉള്ളിൽ കാണും. അതാണ് വിചാരത്തിന്റെ ഫലം. അതില്ലെങ്കിലോ ഭാവനയിലൂടെ ചിലപ്പോൾ ശൂന്യത്തിലെത്തും. മൃത്പിണ്ടാവ് ഘടോത്പത്തിർ ദൃശ്യതേ സദ്വാദിന. സദ്വാദികളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഉദാഹരണം, മൃത്തിൽ നിന്ന് പാത്രമുണ്ടായി, നൂലിൽ നിന്ന് വസ്ത്രമുണ്ടായി, ജലത്തിൽ നിന്ന് തിരയുണ്ടായി, നൂറും നൂറ് ദൃഷ്ടാന്തങ്ങളുണ്ടാണ്. രജ്ജുവിൽ നിന്ന് സർപ്പമുണ്ടായി, അങ്ങനെ നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്, യുക്തിയുണ്ട്. തദ്ഭാവേ ഭാവാത് തദ്ഭാവേ ച ഭാവാത്. ഇവിടെ പ്രപഞ്ചത്തിലെ ഓരോ അംശവും എടുത്തു നോക്കണം, ഓരോ അംശത്തിലും യുക്തി ഉറപ്പിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു മൃത്തും ഘടവും മാത്രമാണ്, മൃത്സത്വേ ഘടസത്വം, തന്തുസത്വേ വസ്ത്രസത്വം, ഇങ്ങനെ സർവത്ര ജലസത്വേ തരംഗസത്വം, ഇങ്ങനെ സർവത്ര തദ്ഭാവേ തദ്ഭാവം, തദ്ഭാവേ തദ്ഭാവം. നേരെ വിപരീതമായിട്ട് മൃതഭാവേ പാത്രാഭാവം, മൃത്തില്ലെങ്കിൽ പാത്രമുണ്ട്, മൃത്തുള്ളിടത്തല്ലേ പാത്രമുണ്ട്. ജലാഭാവേ തരംഗാഭാവം, ജലമില്ലെങ്കിൽ തരംഗമില്ല. തന്തുഭാവേ വസ്ത്രാഭാവം, തന്തുവില്ലെങ്കിൽ വസ്ത്രമില്ല. അതാണ് തദ്ഭാവേ ഭാവ തദ്ഭാവേ ജഭാവ. ഇത്രയും വ്യക്തമായി യുക്തിയിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, വിചാരത്തിലൂടെ ബോധ്യപ്പെടുന്ന കാര്യം, അത് വേറെ എങ്ങനെ ബോധ്യപ്പെടും? അത് ബോധ്യപ്പെടത്തില്ല, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തില്ല. ഭാഷ നമ്മൾ മാറി മാറി ഉപയോഗിക്കും സൗകര്യം പോലും. ആ തത്വ സാക്ഷാത്കാരം ആ വിചാരത്തിലൂടെ അല്ലാതെ സാധ്യമല്ല. അതാണ് ഇവിടെ ഭാഷകാരൻ സമർത്ഥിക്കുന്നത്. യുക്തിയിലൂടെ അത് സാധ്യമാകും. ബോധ്യപ്പെടുമെന്ന് പറഞ്ഞാൽ പറഞ്ഞാണ്ട് ബോധ്യപ്പെട്ടാണ്, കേൾക്കുന്നവന് ബോധ്യപ്പെടുന്നു. കേൾക്കുന്നവൻ ഈ ഭാവനാലോകത്തിലങ്ങ് ഉറച്ചു പോയാലോ, കൽപ്പനാലോകം. അപ്പൊ അവന്റെ ഭാവനയെ ദൂരീകരിക്കത്തക്ക രീതിയിൽ അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് വീണ്ടും പറയുന്നത്, ഇതേ വിഷയം തന്നെ വേറെ തരത്തിൽ പറയുന്നു. ഇത് അഭാവദൈവ ഘട ഉത്പത്തിയത് അഘടാർജന അമൃത്പിണ്ടോ എന്ന ഉപാധി ചെയ്ത ചോദിക്കുകയാണ്. അങ്കുരം ബീജാഭാവത്തിൽ നിന്നാണ് ഉണ്ടായെങ്കിൽ നിങ്ങളെന്തിനാ ബീജം എടുത്തത്? നെല്ലെന്തിനാ വയലിൽ വിതച്ചത്? അഭാവം പോരെ, പാറപ്പുറത്തുണ്ടല്ലോ ബീജത്തിന്റെ അഭാവം, അവിടെ നിന്ന് അങ്കുരം ഉണ്ടാവും. അഭാവത്തിൽ നിന്നല്ലേ ഉണ്ടാവുന്നു, ശൂന്യത്തിൽ നിന്നല്ലേ ഉണ്ടാവും. ശൂന്യം ഇവിടെയെല്ലാം ഉണ്ട്, അവിടെ നിന്നെല്ലാം ഉണ്ടാവും. ബീജമില്ലാത്തതിനെ തന്നെ അതിന്റെ ശൂന്യമാണ്. അഭാവദൈവ ഘട ഉത്പത്തിയത്, അഭാവത്തിൽ നിന്നാണ് പാത്രം ഉണ്ടായതെങ്കിൽ ഘടാർത്ഥന കുലാലൻ മൃത്പിണ്ടോനുപാധിയത്, അയാൾ മണ്ണെടുത്ത് മണ്ണുരുളയാക്കി അതുകൊണ്ട് പാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കത്തില്ല. അഭാവ ശബ്ദ ബുദ്ധിയെ അനുവർത്തിച്ച ഘടാതോ പ്രസജ്ജീത, അത് മാത്രമല്ല, നെൽവിത്തിൽ നിന്ന് നെല്ലുണ്ടായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നെല്ലാണ്. പയർ വിത്തിൽ നിന്ന് പയറുണ്ടാവും പറയുന്നത് പയർ ചെടിയാണ്. അവിടെ എന്താണ്, ആ ബീജവും അങ്കുരവും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ബുദ്ധിയും ശബ്ദവും നമ്മൾ പ്രയോഗിക്കുന്നു. നെൽവിത്ത് നെൽച്ചെടി, പയറുവിത്ത് പയറുചെടി, രണ്ടും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന് ശബ്ദവും ബോധവും രണ്ടും സഹായിക്കുന്നു. അതുപോലെ എന്താണ് മൃത്ത് പാത്രം, മൃത്തിൽ നിന്ന് പാത്രം, അവിടെ എന്താണ് ആ പാത്രം മൃത്ത് തന്നെ. ആ ബോധവുമുണ്ട് ശബ്ദവുമുണ്ട് രണ്ടും പ്രയോഗിക്കും. മൃത്തിനെ കണ്ടപ്പോഴും പറഞ്ഞു മൃത്താണ്, പാത്രത്തെ കണ്ടപ്പോഴും പറയുന്നു പാത്രം. അവിടെ ബോധത്തിന് മാറ്റം വന്നില്ല, ശബ്ദത്തിന് മാറ്റം വന്നില്ല. മറിച്ചാണെങ്കിലോ ഇവർ പറയുന്നതനുസരിച്ച് നെല്ല് കാണുമ്പോൾ തോന്നുന്നു ഇത് അഭാവമാണ്, കാരണം അഭാവത്തിൽ നിന്ന് തന്നെ ഉണ്ടായ അഭാവം തന്നെ തോന്നുന്നത്, മനസ്സ് നെൽച്ചെടി എന്നാ തോന്നുന്നത്. അഭാവ ബുദ്ധി അനുവർത്തിച്ച അഭാവ ശബ്ദ ബുദ്ധി, അഭാവം എന്നുള്ള ശബ്ദവും അഭാവം എന്നുള്ള ബുദ്ധിയും ബോധവും അവിടെ ഉണ്ടാവണം. ഘടാതു പ്രസജ്ജീയത, പാത്രം കാണുമ്പോൾ തോന്നണം ഉന്നത്തു ഏതത് അസ്ഥി, അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നാസദ ശബ്ദത്തെ, അതുകൊണ്ട് ശൂന്യത്തിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായി എന്നുള്ള വികല്പം, വികല്പഭാവന അത് ദൂരീകരിക്കണം. എന്നിട്ട് യുക്തിയിലൂടെ ബോധ്യപ്പെടണം എന്താണ് ഇതിനെല്ലാം കാരണം. സത്താണ് നമ്മുടെ തത്വമസി നീ, ആ സത്താണ് ശൂന്യമല്ല.
1: ഓം നമ ശിവായ. ഡിയർ യൂസേഴ്സ് ഓഫ് ശൈവം .org, വി ആർ വെരി മച്ച് ഡിലൈറ്റഡ് ടു ലെറ്റ് യു ആൾ നോ ദാറ്റ് ഡ്യൂ ടു ദ ഷവർ ഓഫ് ഗ്രേസ് ഫ്രം അൽമൈറ്റി ലോർഡ് ശിവ ആൻഡ് ദി കണ്ടിന്യൂസ് സപ്പോർട്ട് ഫ്രം എസ്റ്റീംഡ് യൂസേഴ്സ് ലൈക്ക് യു, അവർ ശൈവം .org വെബ്സൈറ്റ് ഹാഡ് പാസ്ഡ് 26 സക്സസ്ഫുൾ ഇയേഴ്സ് ഓഫ് സർവീസ് ഇൻ ദ വേൾഡ് ഓഫ് ശൈവം. ആൻഡ് ഇറ്റ് ഈസ് ആൾ സെറ്റ് ടു സസ്റ്റെയിൻ ദ സെയിം വിത്ത് ലോട്ട് മോർ ന്യൂ ഫീച്ചേഴ്സ് ഇൻ ദ ഫോർത്ത് കമ്മിങ് ഇയേഴ്സ് ആസ് വെൽ. ആഡിംഗ് ടു ദാറ്റ്, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. ഓം നമ ശിവായ.

ജീവന്തി പ്രതിഹ അഗ്നൌ സൂര്യേ ചന്ദ്രമാധിമാ പരിശ്രം ബ്രഹ്മചാരിതാപ്സുസമിധമാരധാരി ൃത്യവരോണസ്വഭോധരപരാ ജീവോദാഹം സർവാഹസ്തൈരം അവാഹൃതം കേവലമാചാര്യോ ഭഗവത്വാ വരോണമനശ്ചേ ക്ഷത്രജാപ

ബ്രഹ്മചര്യേണ ബ്രഹ്മചാരിണ വിഖലേ ബ്രഹ്മചര്യേണ കന്യാഹാരം വിന്ദതേ പരിം അനർവാന് ബ്രഹ്മചര്യേണാശ്വഘാതം ദീഹീഷതി ബ്രഹ്മചര്യേണ തപനസാ ദേവാമൃത്യുപാഹ്നരാ ഇന്ദ്രോ ബ്രഹ്മചര്യേണ ോഭൂതഭവ്യമോ നമസ്തേ വനസ്പതി.